നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മെയ്യുടെ മാസം 22-ാം തീയതി, 2026 മെയ് 5, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും ആകുമ്പോൾ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 MHz. Musically yours. News Rainbow.
1: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവയ്ക്കുകയായിരുന്നു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലം പരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വതന്ത്ര ബംഗാളിലെ ആദ്യ BJP ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിലെത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. UAE ഫുജൈറ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ NDA വൻ മുന്നേറ്റം നടത്തിയെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. എല്ലാ മണ്ഡലങ്ങളിലും NDAയുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നു. ഗവൺമെന്റിനെതിരായ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം വിലയിരുത്തി. മലപ്പുറത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും വീണ് വ്യാപക നാശനഷ്ടം. പൂക്കോട്ടുപാടം ചുള്ളിയോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി.
0: News Rainbow.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

0: നമസ്കാരം, സുപ്രഭാതം, സ്വാഗതം ബെറ്റ് കോഫിയിലേക്ക്. അറ്റൻഷൻ പ്ലീസ്. എല്ലാവരും ഇവിടെ തന്നെയല്ലേ ശ്രദ്ധിക്കുന്നത്? ചുമ്മാ ഒന്ന് ചോദിച്ചാ കേട്ടോ. ഈ അറ്റൻഷൻ പ്ലീസ് അല്ലെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക എന്ന രണ്ട് വാക്കുകൾ പല സന്ദർഭങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളതാണ്. ആദ്യം ഓർമ്മ വരുന്നത് സ്കൂളിലെ ടീച്ചറെ ആയിരിക്കും അല്ലേ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ചൂരലുകൊണ്ടടിച്ചിട്ട് പറയുന്നത്. ഇതുപോലെ പ്രസംഗവേദിയിൽ നിന്ന്, പിന്നെ സമ്മേളന സ്ഥലത്ത് നിന്ന്, പല മീറ്റിങ്ങുകളിൽ, ഇവിടെയെല്ലാം പതിവായി കേൾക്കുന്ന ഒന്നാണിത്. പിന്നെ ഇത് എഴുതി വച്ചിരിക്കുന്ന സൈൻ ബോർഡ്സും നിരത്തുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പാലിക്കേണ്ട പല നിയമങ്ങളെയും പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കാൻ. വീട്ടിൽ അമ്മമാരും പലപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ വേറൊരു വേർഷൻ, അല്ലെങ്കിൽ ഞാൻ പറയണ ശ്രദ്ധിക്കുക ഇവിടെ ആരുമില്ലല്ലോ എന്ന്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ശ്രദ്ധ എന്നതിൻ്റെ പ്രസക്തിയിലേക്കും പ്രാധാന്യത്തിലേക്കുമാണ്. ശ്രദ്ധക്കുറവ് എന്തൊക്കെ പ്രശ്നങ്ങളും അപകടങ്ങളുമാണ് നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ വരുത്തുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ വല്ലാത്ത ടെൻഷനിലിരിക്കുമ്പോൾ, വല്ലാത്ത വിഷമസ്ഥിതിയിലിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ, വെറുതെ മൂളാനല്ല കേട്ടോ, ആത്മാർത്ഥതയോടെ എന്ന് മൂളിക്കേൾക്കാൻ അടുത്ത സുഹൃത്തുണ്ടാവുക എന്നതും ആവശ്യമാണ്. ഇങ്ങനെ മൂളിക്കേൾക്കുന്നതിന് തെറാപ്പി എന്നും കൗൺസിലിംഗ് രംഗത്ത് പറയാറുണ്ട്. തെറാപ്പി. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ലൈഫിലെല്ലായിടത്തും ശ്രദ്ധ എന്ന സംഗതിക്ക് വളരെ വളരെ വളരെ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളൂ രണ്ട് പാട്ടുകൾ. ബെറ്റ് കോഫിയാണ്, കേട്ടുകൊണ്ടിരിക്കാം 7 മണിവരെ.
1: Musically yours, FM Rainbow 107.5. Stay tuned.

Death is a fact of life, no matter where you live. Taking care of the dying is a necessity everywhere. Those are not conditions exclusive to small towns. മരണം ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നതിന് ഇതിൽ ഒരു റോളും ഇല്ല. എവിടെയായിരുന്നാലും മരണം മരണം തന്നെയാണ്. മരണശയ്യയിലുള്ളവരെ, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പരിരക്ഷിക്കുക, ശുശ്രൂഷിക്കുക എന്നത്, കെയർ ഗിവിംഗ് എന്നത് എവിടെയും അവശ്യമായ സംഗതിയാണ്. അതിൽ ദേശഭേദങ്ങളില്ല. ചെറുപട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. മനുഷ്യ സമൂഹം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ യാഥാർത്ഥ്യത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ എലൻ കെന്റ് ഹെറിഫ്, അദ്ദേഹമാണ് ഈ നിതാന്ത സത്യത്തെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, മരണത്തെയും കെയർ ഗിവിങ്ങിനെയും കുറിച്ചുള്ള സത്യത്തിൻ്റെ സാർവലൗകികതയെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരുന്നത്. ഓക്കെ, 6 നോവൽസ്, നിരവധി ചെറുകഥകൾ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ് കേട്ടോ, ഹെരിഫിൻ്റെ. ഇവയിൽ മിക്കതും, ഈ സൃഷ്ടികളിൽ മിക്കതും ഹോൾട്ട് എന്ന സാങ്കല്പിക പട്ടണത്തിൽ നടക്കുന്നതായിട്ടാണ് ഹെരിഫ് എഴുതിയിരിക്കുന്നത്. ദ ടൈ ദാറ്റ് ബൈൻഡ്സ്, പ്ലെയിൻ സോങ്, ഈ രണ്ട് നോവൽസാണ് ഏറ്റവും പ്രശസ്തം. മറ്റ് ചില നോവൽസിൻ്റെ പേരുകൂടി പറയാം. വേർ യു വൺസ് ബിലോങ്ഡ്,

അഡിക്ഷൻ, അവർ സോൾസ് അറ്റ് നൈറ്റ്. ഇനി രണ്ട് മൂന്ന് ചെറുകഥകളുടെ ടൈറ്റിൽസ് കൂടി പറയാം. ദി ഒട്ടോപ്സി ഓഫ് സാം ആഡംസ്, പ്രൈവറ്റ് ഡെറ്റ്സ് പബ്ലിക് ഹോൾഡിംഗ്സ്, ഡാൻസിങ്. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേര് ബെഡ് കോഫി. ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റാണ് ഈ ഒരു ചെറിയ ഇൻഫർമേഷനുമായി എത്തിയത്. അടുത്ത വിശേഷങ്ങളിലേക്ക്, മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടതിന് ശേഷം പോകാം. Stay with Akashvani Rainbow FM 107.5, musically yours.

0: പ്രമുഖ പ്രതിഭ ഹെൻറി ഡേവിഡ് തോറോ. ഈ ആകാശക്കോട്ടകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളല്ലേ, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ. അവ നല്ല സൂപ്പറായിരിക്കണ്ടേ, ബോൾഡായിരിക്കണം, പോസിറ്റീവായിരിക്കണം. അതിനായി പരിശ്രമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രായോഗികവുമായിരിക്കണം. വെറും കോട്ടേജുകളോ കൊച്ചു വീടുകളോ അല്ലാതെ അവ കൊട്ടാരങ്ങൾ തന്നെ ആയിരിക്കട്ടെ. ആഗ്രഹിക്കുമ്പോൾ അത് ഏറ്റവും നല്ലത് തന്നെ ആവണം എന്നാണ് കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതൊക്കെ പകൽക്കിനാവുകൾ മാത്രമായി മാറാതിരിക്കണമെങ്കിൽ എന്തു വേണം? നല്ല അധ്വാനം വേണം, പരിശ്രമം വേണം. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ആകാശക്കോട്ടകൾ കിട്ടിയാൽ മതി. കൃത്യമായ പദ്ധതികളും പ്രവൃത്തികളും ഉണ്ടെങ്കിൽ കൊട്ടാരങ്ങൾക്ക് അടിത്തറ കെട്ടാനാകും എന്ന് തെളിയിച്ച ധാരാളം പേരുണ്ട് ലോകചരിത്രത്തിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിജി. സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. സമാന ചിന്താഗതിക്കാരായ അനവധി ആളുകൾക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമമാണ് നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, അദ്ദേഹത്തിൻ്റെ ആകാശക്കോട്ട എന്തായിരുന്നു? വർഗസമത്വമായിരുന്നു. കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ തലമുറ ഈ സ്വപ്നത്തെ, ഈ കോട്ടയെ ഏറ്റവും അധികം ബലപ്പെടുത്തിയ ജനറേഷനാണ്. പ്രസിഡന്റ് കെനഡി പണിത ആകാശക്കോട്ട ഏതാണെന്നോ? ചന്ദ്രനിൽ മനുഷ്യൻ്റെ പാദസ്പർശം എന്നത്. അതിവിദഗ്ധരായ ഒരു ടീമിനെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് കെനഡിയും സംഘവും ആ കോട്ടയ്ക്ക് അസ്ഥിവാരം തീർത്തു, ചരിത്ര നേട്ടം സാധ്യമാക്കി. ഇതുപോലെ തന്നെയാണ് ശൂന്യതയിൽ നിന്നോണം നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത ശാസ്ത്ര നേട്ടങ്ങൾ ഓരോ ശാസ്ത്രജ്ഞനും കൈവരിച്ചത്, ഓരോ വ്യവസായിയും വിജയം നേടിയെടുത്തത്. അതായത് ലോകത്തിൽ ചലനമുണ്ടാക്കിയ എന്ത് കാര്യവും നടന്നിട്ടുള്ളത് ആകാശത്തോളം ഉയർന്ന ലക്ഷ്യങ്ങളും അവ സാധ്യമാക്കാൻ വേണ്ടി ചെയ്ത കഠിന പരിശ്രമങ്ങളും വഴി തന്നെയാണ്. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്കും കെട്ടിപ്പടുക്കാം ആകാശക്കോട്ടയും അതിൻ്റെ അടിത്തറയും. തിങ്ക് അബൌട്ട് ഇറ്റ്, ചിന്തിച്ചു നോക്കുക ഏതാണ് നമ്മുടെ സ്വപ്നമെന്ന്. ഒപ്പം അത് നടപ്പിലാക്കാനുള്ള പ്ലാനും പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കൊള്ളൂ. കൂടുകാർക്കൊപ്പം ബെഡ് കോഫി ഉണ്ട്. ആൻഡ് ഇത് റെയിൻബോ FM, മ്യൂസിക്കലി യോഴ്സ്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: If you have built castles in the air, your work need not be lost. That is where they should be. Now put the foundations under them. നിങ്ങൾ ആകാശത്താണ് കോട്ടകൾ കെട്ടിയത് എങ്കിൽ അവ നശിച്ചു പോകണമെന്നില്ല. അവയ്ക്കടിയിൽ ഉറപ്പുള്ള അസ്ഥിവാരം നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ. യെസ്, ആകാശക്കോട്ടയിലെ സുൽത്താൻമാരും റാണിമാരുമായി കഴിയാൻ നമ്മളെ പോസിറ്റീവായി ഉപദേശിച്ചത് ദാർശനികൻ കൂടിയായ

107.5 FM റെയിൻബോ. അൺസങ് ഹീറോസ്, പേരും പെരുമയും എന്താണെന്ന് പോലും ചിന്തിക്കാതെ സഹജീവികൾക്കും സമൂഹത്തിനും പ്രകൃതിക്കും എല്ലാം അതുല്യമായ സംഭാവനകൾ നൽകുന്നവർ, നിസ്വാർത്ഥമായി അത് ചെയ്യുന്നവർ. അവരെ അങ്ങനെ ആരും പാടി പുകഴ്ത്താറൊന്നുമില്ല, അതിന് അവരോട് ആഗ്രഹിക്കാറുമില്ല. ആദരവോടെ നോക്കിക്കാണേണ്ട അത്തരം വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടി വരുന്നു ബെഡ് കോഫിയിൽ, കാമി ഗൗഡ. പോണ്ട് മാൻ, വാട്ടർ വാരിയർ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, 2022 ഒക്ടോബറിൽ അന്തരിച്ചു. ഓക്കെ, കാമി ഗൗഡയെ എന്താണ് ഒരു ഹീറോ ആക്കി മാറ്റിയത് എന്ന് നമുക്ക് നോക്കാം ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ. കർണാടകയിലെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലുള്ള ദസനദുഡി ഗ്രാമം, അവിടെ കുന്തിനി ബെട്ട എന്ന മലമ്പ്രദേശമാണ് നമ്മുടെ ഹീറോ ആയ കാമി ഗൗഡയുടെ സ്ഥലം. വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഒരു 45 വർഷങ്ങൾക്ക് മുൻപ്, ജലക്ഷാമം രൂക്ഷമായിട്ട് കുന്തിനിപെട്ട ഒരു തരിശുഭൂമി പോലെയായി മാറി. അങ്ങനൊരവസ്ഥയുണ്ടായിരുന്നു അവിടെ. പെയ്ത്തുവെള്ളം മുഴുവൻ സമതല പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകും. വെള്ളം തങ്ങി നിൽക്കാനായി കുന്തിനിപെട്ടയിലെ മലഞ്ചെരിവുകളിൽ ഒരു സംവിധാനവും ഇല്ല. ഓക്കെ, അക്ഷരാഭ്യാസം ഇല്ല, സാമ്പത്തിക ശേഷിയില്ല, താമസം ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ, ഇതാണ് സ്ഥിതി. എങ്കിലും നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടായിരുന്നു കമ്മഗൗഡയ്ക്ക്. ചൂടുകാലത്ത് മനുഷ്യനൊപ്പം മൃഗങ്ങളും പക്ഷികളും കൂടി വെള്ളം കിട്ടാതെ വലയുന്നത് ആ മനുഷ്യനെ വേദനിപ്പിച്ചു. ഒരേ ഒരു പരിഹാരമേ ആള് മുന്നിൽ കണ്ടുള്ളൂ, ഒരു കുഴി ഒഴിച്ചിടുക. മഴ പെയ്യുമ്പോൾ അത് നിറയുമല്ലോ, കുറേ നാളത്തേക്ക് കുറച്ചു പേർക്കെങ്കിലും അത് ഉപകരിക്കും. അങ്ങനെ ആരുടെയും സഹായമില്ലാതെ തനിയെ കുഴിച്ച് ഒരു ചെറിയ കുളം ഉണ്ടാക്കി ഗൗഡ. അതൊരു തുടക്കമായിരുന്നു. 6 കൊണ്ടാണ് ഈ ഒരു ജോലി തീർത്തെടുത്തത്. കുളം കുഴിക്കാനായി പണിയായുധങ്ങളൊക്കെ വേണ്ടേ? അതെല്ലാം വാങ്ങാനായി പണം കണ്ടെത്തിയത് എങ്ങനെയാണ്? തൻ്റെ ചെമ്മരിയാടുകളിൽ കുറച്ചെണ്ണത്തിന് വിറ്റിട്ട്. ഇതിൽ നിന്നും അദ്ദേഹത്തിന് എന്താണ് സാമ്പത്തിക ലാഭം എന്നുകൂടി ചിന്തിച്ചു നോക്കണം കേട്ടോ. കാരണം പലരും ഓരോ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ. റൈറ്റ്, ആ പ്രാവശ്യത്തെ മഴക്കാലത്ത് ഗൗഡയുടെ കുളം നിറഞ്ഞു. തൻ്റെ പദ്ധതി ഫലവത്തായി എന്ന് മനസ്സിലാക്കിയ പുള്ളിക്കാരൻ ഈ പരിപാടിയിലേക്ക് സ്വയം അങ്ങ് സമർപ്പിച്ചു. പിന്നീട് 45 വർഷങ്ങൾ കൊണ്ട് കുന്തിനിപെട്ടയിൽ ഗൗഡ കുഴിച്ചത് 16 കുളങ്ങളാണ്. കൂടാതെ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലുകൾ, വെള്ളം ഒരു കുളത്തിൽ നിറയുമ്പോൾ മലഞ്ചെരുവിൽ താഴെയുള്ള കുളത്തിലേക്ക് ഒഴുകാനുള്ള വാട്ടർവേസ്, അത് നിർമ്മിച്ചു. ആദ്യത്തെ 2

0: മൂന്ന് സംരംഭങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പദ്ധതിക്ക് ചില ധനസഹായമൊക്കെ കിട്ടി. ഒരു സാങ്കേതിക വിദ്യയും അറിയില്ല, അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ല, എന്നിട്ടും ഇത്ര ഭംഗിയായി കനാലുകൾ ഡിസൈൻ ചെയ്തതിന് അവാർഡ്സും കിട്ടി കേട്ടോ അദ്ദേഹത്തിന്. അങ്ങനെ ലഭിച്ച 15 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് ജോലിക്കാരെ ഏർപ്പാടാക്കിയാണ് ബാക്കിയുള്ള കുളങ്ങളും കനാലുകളും പണികഴിപ്പിച്ചത്. കുളം കുഴിക്കലും ആ ജോലികളുടെ മേൽനോട്ടവും കുളങ്ങളുടെ പരിപാലനവും പിന്നെ കാര്യങ്ങളെ മേയ്ക്കലും, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ ആ വർഷങ്ങളിൽ മുഴുവൻ. ചില ദിവസങ്ങളിൽ, പൗർണമി ദിവസങ്ങളിൽ രാത്രിയും പോയിരുന്നു കുളം കുഴിക്കാൻ. ഇതുകൊണ്ടെല്ലാം ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? കുടുംബത്തിലുള്ളവരുടെയും കൂട്ടുകാരുടെയും ഭ്രാന്തൻ എന്ന വിളി, കളിയാക്കൽ, ഒറ്റപ്പെടുത്തൽ, ഇതാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. എന്നാൽ താൻ പ്രകൃതിയുടെ സാന്ത്വനത്തിൽ ആ വിഷമങ്ങൾ അലിയിച്ചു കളഞ്ഞ് ആശ്വാസം കണ്ടെത്തി എന്ന് കാമഗൌഡ. ഇന്ന് ഏത് വേനലിലും ആ ഗ്രാമത്തിൽ വെള്ളത്തിനൊരു പഞ്ഞമില്ല. അതിന് കടപ്പാട് ആ മനുഷ്യനോടാണ്. എന്നാൽ ഗ്രാമവാസികളിൽ ഗൌഡയെ ഭ്രാന്തൻ എന്ന പരിഹാസത്തോടെ ചിന്തിക്കുന്ന പലരും ഉണ്ട് ഇന്നും. എന്താ പറയല്ലേ അതിന്? ഒന്നും പറയാനില്ല. നിഷ്കളങ്കനായ ആ നിസ്വാർത്ഥ മനുഷ്യൻ പറഞ്ഞ ഈ വാക്കുകൾ കൂടി കേട്ടോളൂ. എൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എൻ്റെ സമ്പാദ്യം എന്ന നിലയിൽ പണം നൽകിയാൽ അവരത് ചെലവഴിച്ച് തീർക്കും, പിന്നെ കടത്തിലും ആകും. എന്നാൽ ഈ കുളങ്ങൾ അവർക്ക് നൽകിയാൽ അവർ ധനികരായില്ലേ? ചിലർ എനിക്ക് പണം തരാറുണ്ട്, ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ. അവരോട് ഞാൻ അത് വേണ്ട എന്ന് പറയാറില്ല. ഒരു മദ്യപാനി മദ്യത്തിന് വേണ്ടി ചെലവാക്കുന്നത് പോലെ ആ പണം ഞാൻ എൻ്റെ കുളങ്ങൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കും. വെറുതെ കുളങ്ങൾ കുഴിച്ചിടുക എന്നതല്ലാതെ അവ എക്കാലവും ഏറ്റവും നന്നായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തയാൾ ഇങ്ങനെയല്ലേ പറയൂ? യെസ്, ആദരവോടെ മാത്രം കാണാം ഈ അൺസങ് ഹീറോയെ, കാമഗൌഡ. ഹാറ്റ്സ് ഓഫ് ടു യു സർ, വി ലവ് യു. ഇന്ന് നമുക്കൊപ്പം ഇല്ല അദ്ദേഹം എന്ന ദുഃഖം ബാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും സ്നേഹത്തോടെ ഞാനും പറയുകയാണ്, താങ്ക് യു. ആൻഡ് ആസ് വി റാപ്പ് അപ്പ് ടുഡേയ്സ് ബെറ്റ് കോഫി, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ: ബി യുവർ സെൽഫ്, ദ വേൾഡ് നീഡ്സ് യുവർ കൈൻഡ് ഓഫ് മാജിക്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക, ആ മാജിക് ലോകത്തിന് ആവശ്യമുണ്ട്. ഓക്കെ ബഡീസ്, ഹാവ് എ വണ്ടർഫുൾ ഡേ. ദിസ് ഇസ് സുരേഷ് കാഞ്ഞിരക്കാട് സൈനിങ് ഓഫ് ഫ്രം ബെറ്റ് കോഫി.
1: Musically yours, FM Rainbow 107.5. Stay tuned.

ഹായ് ഹലോ, നമസ്കാരം. 7 മണി കഴിഞ്ഞ് 42 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക് വരുമ്പോൾ, രാവിലെ 8:30 സവാരി അപ്ഡേറ്റ്സും ഇഷ്ടഗാനങ്ങളുമായി സവാരി ടൈം. 10 മണിക്ക് വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം, കേൾക്കാം പാർട്സ്. 11 വോയ്സ് യുവർ ചോയ്സ്. 12 മണിക്ക് യുവർ ചോയ്സ്. 3 മണിക്ക് വിവിദ് ഭാരതി റിലേ. വൈകിട്ട് 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 8 മണിക്ക് കരിയർ കണക്ട്. 9 രാഗം സംഗീതം. അല്പസമയത്തിനകം തൊടുപുഴയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് പാർവതി കൃഷ്ണൻ തിരഞ്ഞെടുത്തയച്ച ഒരു പിടി ഗാനങ്ങൾ കേൾക്കാം. ലിസ്ണേഴ്സ് ചോയ്സ്, സ്വാഗതം കൊച്ചിയിൽ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ 3 മിനിറ്റ് 47 സെക്കൻഡ്. ഇനി കേൾക്കാം ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി. തൊടുപുഴയിൽ നിന്നുമുള്ള ശ്രോതാവ് പാർവതി കൃഷ്ണൻ തിരഞ്ഞെടുത്ത പി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം.

ശ്രുതിമധുരമായ ആ ശബ്ദത്തിലേക്ക് ഭാവചന്ദ്രിക തൂകിയ ആ മഹാഗായകൻ, നമ്മുടെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രൻ, പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്നറിയപ്പെട്ട നമ്മുടെ ഗായകൻ, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 16,000 ഗാനങ്ങൾ പാടിയ ഗായകൻ. കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി ഒരു പാട്ട് പാടാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഗായകനോട് ഗുരുവായിട്ടുള്ള ദേവരാജൻ ഈ ചിത്രത്തിലെ മറ്റൊരു ഗാനത്തിനെ കുറിച്ച് പറയുന്നത്. ആ പാട്ട് പാടാൻ പോകുന്നത് യേശുദാസാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഈ പാട്ടിൻ്റെ രണ്ട് വരികൾ അദ്ദേഹം പാടിക്കുകയും ചെയ്തു. തനിക്ക് ഈ പാട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് ഭാവഗായകൻ മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ചു. ആ പാട്ട് വെറുതെ പാടി വച്ചോളൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ പാട്ട് പാടിക്കുകയാണ് ദേവരാജൻ മാഷ് ചെയ്തത്. പിന്നീട് ഈ പാട്ടും ആ ഗായകൻ തന്നെയാണ് ആ ചിത്രത്തിൽ പാടാൻ പോകുന്നത് എന്ന് സംവിധായകൻ എം കൃഷ്ണൻ നായർ പറഞ്ഞറിയുമ്പോഴാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ അത് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് പൊന്നലയിൽ നാം എപ്പോഴും മുങ്ങിത്തോർത്തിക്കൊണ്ടേയിരിക്കുന്നത് ഈണത്തിൽ. 1966 പി ഭാസ്കരൻ എഴുതി, ദേവരാജൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം.

1969 അനാച്ഛാദനം എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ദേവരാജൻ ഗാനശില്പികൾ ഒരുക്കി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പെൻഷൻ പറ്റിയ അച്ഛനെയും അനുജനെയും അനുജത്തെയും കുടുംബത്തിന്റെ ഭാരവും ഏറ്റെടുത്ത് സ്വയം ജീവിക്കാൻ മറന്നുപോയ വിമല. അപ്പോൾ പെൻഷൻ പറ്റിയ അച്ഛനെയും അനുജനുമുണ്ട്, അതുപോലെ അനുജത്തെയും കൂടെയുണ്ട്. അപ്പോൾ അനുജനെയും അനുജത്തെയും കുടുംബത്തിൻ്റെ ഭാരവുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സ്വയം ജീവിക്കാൻ മറന്നുപോയ വിമലയുടെ കഥ പറഞ്ഞ ചിത്രമാണ് ഉദ്യോഗസ്ഥ. അപ്പോൾ ഇതിനകത്ത് നായികയുടെ കല്യാണം ഒരല്പം നാടകീയമായിട്ടൊക്കെയാണ് നടക്കുന്നത്. നായകനായി മധു എത്തിയ ചിത്രമാണ്. അങ്ങനെ നായകൻ മധു നായികയെ നോക്കി മുറിയിലെ അലമാരിയിൽ ചാരിയെന്ന് പാടുന്നതാണ് ഗാനസന്ദർഭം. നാണത്തിൽ നിന്ന് രക്ഷ നേടാൻ നായിക കൂട്ടുപിടിച്ചത് മുറിയിലെ മെത്തയെ. അപ്പോൾ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും മെത്തയിലേക്ക് ഒരു വീഴ്ചയാണ് പലപ്പോഴും പലരും അല്ലേ. അപ്പോൾ മുല്ലപ്പൂ ചൂടി വട്ടപ്പൊട്ട് തൊട്ട് കണ്ണിറിയ കൺമശി എഴുതി ആഭരണങ്ങൾ അണിഞ്ഞ നായിക അങ്ങനെ നാണിക്കാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ചോദ്യങ്ങൾ അങ്ങനെയാണ്. കാമദേവൻ വളർത്തുന്ന മന്ദാരവല്ലിയിലെ പൂവാണോ, മഴവില്ലിൽ നാട്ടുകാരികൾ കന്യകൾ ചൂടുന്ന മരതകമണിയാണോ, മാരൻ്റെ മാനസത്തിൽ പൂജയ്ക്ക് വന്ന പൂവാണോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. 1967 യൂസഫ് അലി കീച്ചേരി രചിച്ച് എം എസ് ബാബുരാജ് ഈണം നൽകി ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചിയിൽ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി 1969 വയലാർ ദേവരാജൻ ഗാനശില്പികൾ ഒരുക്കി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. 7 മണി കഴിഞ്ഞ് 24:30 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 തിരികെ എത്താം. ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയുമായി. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: Akashavani. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമ്പങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, O അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും K മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയിച്ചു. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA 2ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. രൂപീകരണത്തിനുശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികൾ

0: PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 ഇടത്ത് മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMും AISFും 1 സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അസമിലും BJP അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 ഇടത്ത് NDA സഖ്യം തുടർ ഭരണമുറപ്പിച്ചു. BJP 82 ഇടത്തും സഖ്യകക്ഷികളായ AGPയും പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതവും നേടി. കോൺഗ്രസ് 19ഉം AIUDF, RJRD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 ഇടത്ത് വിജയിച്ചു. AINRC 12 സീറ്റ് നേടി. LJK, ADMK, NYMK എന്നിവർ 1 സീറ്റിലും വിജയിച്ചു. DMK 5 ഇടത്തും BJP 4 ഇടത്തും TVK 2 ഇടത്തും കോൺഗ്രസ് 1 ഇടത്തും വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും.
0: UAE ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം 18.4 ഓവറിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6ാം സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAEയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI ആണ് പ്രതിയെ

0: ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്. ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, വിശ്വാസവഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. സിബിഐയുടെ റെഡ് നോട്ടീസിനെ തുടർന്ന് യുഎഇയിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ ബിജെപി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. എൻഡിഎയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യുഡിഎഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ ടിവിക്ക്. പുതുച്ചേരിയിൽ എൻഡിഎ സഖ്യം. യുഎഇയിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം. കൊച്ചി തുടരുകയാണ്. തൊടുപുഴയിൽ നിന്നുള്ള ശ്രോതാവ് പാർവതി കൃഷ്ണൻ തിരഞ്ഞെടുത്തയച്ച പി ജെ ചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭാവഗായകന്റെ പാട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സുപ്രഭാതം തുടങ്ങുന്നത് തന്നെ, പ്രഭാതം തുടങ്ങുന്ന പാട്ട് നീലഗിരിയുടെ സഖികളി എന്നുള്ള പാട്ട് ഏവരും പ്രതീക്ഷിച്ചാണ് അല്ലേ? പക്ഷേ ഒട്ടേറെ തവണ നമ്മൾ ആവർത്തിച്ചത് കേട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രോതാവ് അത് മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പകരം നമ്മൾ ഒരുപാട് നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഓരോ പാട്ടുകൾ എപ്പോഴും ഭാവഗായകൻ്റെ ഓർമ്മകളിൽ പെട്ടെന്ന് വരുന്നൊരു ഗാനം, അതേതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ അതറിയാനുള്ളൊരു കൗതുകം കൊണ്ട് മാത്രം ചോദിക്കുന്നതാണ്. നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പാട്ട്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് സ്വാഗതം കൊച്ചിയിൽ വരുന്ന ഗാനം, പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തീവ്രമാകുന്നത് ഒരുപക്ഷെ വിരഹത്തിൻ്റെ വേദന അറിയുമ്പോഴാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ വിരഹങ്ങളിൽ പോലും ഏതോ ഒരു നേരത്തെ പ്രതീക്ഷയുടെ നാമ്പ് അങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ടാകും. എന്നാൽ വേർപാടിൻ്റെ വേദന അത് ഹൃദയത്തെ ഏറെ ഉലയ്ക്കുന്നത് തന്നെയാണ് എന്നുള്ളത് വസ്തുതയല്ലേ? പകലിനെ കൈവടിഞ്ഞു പോകുന്ന സന്ധ്യയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രഭാതത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇവിടെ തോണി സാക്ഷിയായി, തോണികൾ തന്നെ വേർപെടുന്ന ഒരു വിരഹകാലം. തന്നിൽ നിന്ന്, തൻ്റെ പ്രണയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഈ കരയും വിട്ട് കടുത്ത തോണിയിൽ യാത്രയാകുന്ന പ്രിയനെ നോക്കി വിരഹത്തിൻ്റെ വേദനയിൽ മനമൊരുകി കരയിൽ നിൽക്കുന്ന നായിക ഷീല. കടുത്ത തോണിയേറി നായകൻ പ്രേം നസീർ. കരയുന്ന രാക്കിളിയെ നോക്കാതെ പോകുന്ന ആ കടത്തു വഞ്ചിയെ നോക്കി വിരഹത്താൽ മുഖം കുനിച്ചു നിൽക്കുന്ന കീരനിരകളും നീലാകാശവും. കള്ളിച്ചെലമ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, കെ രാഘവൻ സംഗീതം പകർന്ന് ഭാവഗായൻ പാടിയ ഗാനമാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സിനിമയിൽ അദ്ദേഹത്തെ പാടിച്ച ഗായകൻ, പാടിച്ച പരമു അണ്ണനെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട് അദ്ദേഹം. ഈ പാട്ടിൻ്റെ ജീവനായി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഗുണസിംഗ് വായിച്ച ഒരു ഫ്ലൂട്ട് ബീറ്റുണ്ട്, അതുപോലെ ഗണേശൻ എന്ന കലാകാരൻ വായിച്ച ഓബോ എന്ന ഇൻസ്ട്രുമെൻ്റ് വരുന്ന ഭാഗവും അദ്ദേഹം എടുത്ത് എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട് എന്നുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് കള്ളിച്ചെല്ലമ്മയിലെ ഗാനത്തിലേക്ക്.

അമ്പലപ്പ പ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി 1970 പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മാധവൻകുട്ടിക്ക് ജോലിയൊക്കെ കിട്ടിയെന്നറിഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അമ്മാവിൻ്റെ വീട്ടിലെത്തുകയാണ്. വഴിയിൽ നിന്ന് എവിടെ നിന്നോ മുണ്ടിൽ ചിലി പറ്റിയിട്ടുണ്ട്. അതറിഞ്ഞ മാത്രയിൽ അമ്മായി മകളായിട്ടുള്ള ഗോമതിയോട് മാറിയെടുക്കാൻ ഒരു മുണ്ട് നൽകിയിട്ട് അതൊന്ന് അലക്കി കൊടുക്കാനായിട്ട് പറയുകയാണ്. വീതിയിൽ വിസ്തരിച്ച് പരന്നൊഴുകുന്ന പുഴയിൽ ഒരു കറുത്ത സാരിയും എടുത്ത് മുറപ്പെണ്ണ് ഗോമതി ആ മുണ്ട് അലക്കുകയാണ്. മാറിയെടുത്ത് മുണ്ട് മടക്കി കുത്തി കൈയുള്ള ഇന്നർ ബനിയനുമിട്ട് നായകൻ നായികയെ വർണ്ണിച്ച് അങ്ങനെ പാടാൻ തുടങ്ങുന്നു. പൊന്നുംകുടത്തിനെന്തിനാ പൊട്ട് എന്ന പോലെ വിശേഷണം തുടരുകയാണ്. കുത്തിപ്പിഴിഞ്ഞ് സോപ്പ് തേച്ച് വെള്ളത്തിൽ മുക്കിയൊക്കെ എത്ര കഴുകിയിട്ടും അലക്കങ്ങ് തീരുന്നുമില്ല. അവരുടെ പ്രണയം കണ്ട് പുഴയോരത്തെ മണലിലേക്ക് വീശിയടിക്കുന്ന കാറ്റും. ചിത്രം മായ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ഈണമൊരുക്കിയത് വി ദക്ഷിണാമൂർത്തി.

1971 മുത്തശ്ശി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കൻ രചിച്ച വി ദക്ഷിണമൂർത്തി സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ ശ്രോതാവിൻ്റെ കത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ തൊടുപുഴ സ്വദേശി പാർവതി കൃഷ്ണൻ, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിട്ടയറായി എൻ്റെ പാർട്ടിയിൽ 2 പ്രാവശ്യം വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ജയേട്ടൻ സ്മൃതിയിലായിട്ട് 1 വർഷമായി എന്നറിയുന്നത്. ആ രാത്രി രാത്രി ആയി അയക്കണമെന്ന് തോന്നി. ആകാശവാണിയിലും TVയിലുമൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ഇല്ലെന്ന് തോന്നാറില്ല. പരിപാടികളിൽ കൂടുതൽ യേശുദാസിൻ്റെ പാട്ടുകളാണ് എടുത്ത് പാടുന്നത്. മസ്വിയെയും സുശീലാമ്മയെയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാവം ഭാവഗായകൻ സ്മരണാഞ്ജലി എന്ന് എഴുതി പാർവതി കൃഷ്ണനാണ് നമുക്ക് ഈ ഇന്നത്തെ ലെറ്റർ അയച്ചത് കേട്ടോ. അപ്പോൾ ധാരാളം പാട്ടുകളും ഒപ്പം എഴുതി അയച്ചിട്ടുണ്ട്. പാട്ടുകളെല്ലാം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ ഇഷ്ട ഗാനങ്ങൾ തൻ്റെ ഇതായിട്ടുള്ള സ്വന്തമായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാവഗായകൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഗാനവും പലരും കമൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലിസ്നേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി. ഇനി കേൾക്കാം ലങ്കാദഹനം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ ഈണം പകർന്ന് PJ ചന്ദ്രൻ പാടിയ ഗാനം.

ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിന് വേണ്ടി 1973 ശ്രീകുമാരൻ തമ്പി രചിച്ച് ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മുറ്റത്ത് അലങ്കാര ചെടികളുടെ കുഞ്ഞോലകളെ തഴുകിയെത്തുന്ന ഇളങ്കാറ്റ്, പൂന്തോട്ടത്തെ കൂട്ടുപിടിച്ച് നിഴൽ ചിത്രം വരച്ച് വച്ചിരിക്കുന്ന പോലെ നീലനിലാവും, കണ്ണിറിയ മഷിയെഴുതി നീളത്തിൽ കുറിയിട്ട് നാണത്തിൽ നിറച്ച മിഴികളുമായി നായിക, പ്രണയവും കരുതലും ലാളനയും അനുരാഗവും മിഴികളിൽ നിറച്ച നായകനും, അവളെ തന്നിലേക്ക് ചേർത്ത് ഒരു കുഞ്ഞിനെ എന്ന പോലെ താരാട്ട് പാടി ഉറക്കുന്ന മനോഹര ഗാനം, പ്രേംനസീർ ജയഭാരതി താരജോടികൾ, ആയിരം ചുമര സ്മൃതി സുമങ്ങൾ ചാർത്തി രാജീവ മിഴികളോടെ ഉറങ്ങാൻ പറയുന്ന ഈ ഗാനം ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലേതാണ്. 1974 ശ്രീകുമാരൻ തമ്പി രചിച്ച് MS വിശ്വനാഥൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയിരിക്കുന്നു.

സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി 1974 ശ്രീകുമാരൻ തമ്പി രചിച്ച് വി ദക്ഷിണമൂർത്തി സംഗീതം പകർന്ന വിജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി വരുന്നു ഉമ്മാച്ചു എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: പരീക്ഷ ഏക ഐസാ അവസർ ഹൈ ഔർ പരീക്ഷ കെ ലിയേ ഹെൽദി കമ്പിറ്റീഷൻ കി ഭാവന ഹമാരി തയ്യാരി കോ ഔർ ബെഹ്തരീൻ ബനാതി.
1: NCPCR ആയോജിത് കർ റഹാ ഹൈ പരീക്ഷ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷ സേ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സേ പൂച്ച് സക്തേ ഹൈ, ജോ കി 23 അപ്രൈൽ സേ 23 മൈ തക് ചലേംഗേ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ കരേ.
0: തൊടുപുഴയിൽ നിന്നുമുള്ള ശ്രോതാവ് പാർവതി കൃഷ്ണൻ തെരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ കേട്ടത്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 14:25. 8:15 മുതൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 തിരികെ എത്തുന്നു സവാരി ടൈമുമായി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 7 സെക്കൻഡും. ഇന്നത്തെ നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡീംഡ് സർവകലാശാലയായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ IIMC കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷം മലയാള ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 18 വരെ നീട്ടിയിരിക്കുന്നു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ്. ഓഗസ്റ്റ് 1 കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ മെയ് 23 ശനിയാഴ്ച പ്രവേശന പരീക്ഷ നടക്കുന്നതാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 04-81-250-2520 250-2520 മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9188-94-1831. കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി മെയ് 29 വരെ നീട്ടിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ ഫോൺ നമ്പർ കൂടിയുണ്ട്, 8547-00-5000 8547-00-5000. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച് പരാതികൾ കേൾക്കുന്നതിനായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ് പേഴ്സൺ 5 തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലും 7 ഭരണിക്കാവ് ബ്ലോക്ക് ഓഫീസിലും 8 ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസിലും രാവിലെ 11 മുതൽ സിറ്റിംഗ് നടത്തുന്നതാണ്. അപ്പോൾ സിറ്റിംഗ് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതികൾ, അതുപോലെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടോ രേഖാമൂലവും നൽകാവും സാധിക്കുന്നതാണ് കേട്ടോ. കാവാലം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8 ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മെയ് 5 രാവിലെ, അതായത് നമുക്ക് ഇന്നാണല്ലേ, രാവിലെ 10 ആവശ്യമുള്ള രേഖകൾ സഹിതം രക്ഷാകർത്താക്കളുമായി സ്കൂളിൽ എത്തിച്ചേരണം. ഫോൺ നമ്പറുണ്ട്, 9946-35-1354 9946-35-1354. സംസ്കൃത സർവകലാശാലയിൽ ഹ്രസ്വകാല ജിയോ സ്പെഷ്യൽ ടെക്നോളജി കോഴ്സ് മെയ് 13 തുടങ്ങുന്നതാണ്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോ സ്പെഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് മെയ് 13 ആരംഭിക്കും. 10 ഈ കോഴ്സിൽ GIS റിമോട്ട് സെൻസിങ്, സർവേ അനുബന്ധ ജിയോ സ്പെഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in. കൂടാതെ ഫോൺ നമ്പറുണ്ട്, 8289902147 8289902147. കൂടാതെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2, 4, 6 സെമസ്റ്റർ BA

0: റീ അപ്പിയറൻസ് ആണ്. പരീക്ഷകൾ മെയ് 11 ആരംഭിക്കുന്നതാണ്. ക്ലോക്കിൽ നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 8 സെക്കൻഡും. ഇനി കേൾക്കാം
1: Blast your mornings with blistering music. Sawari time.

ഗത എന്ന ചിത്രത്തിലെ ഹാല് ഹാല് എന്ന് അഫ്സൽ പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇനി സവാരി ടൈമിൻ്റെ സമയമാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 10 മണി വരെ. ഇപ്പോൾ കൂടെയുണ്ട് റെയിൻബോ ആർജ് രാജൻ സോമസുന്ദരം. അപ്പോൾ സവാരി ടൈമിൻ്റെ യാത്രയിൽ നമുക്കെപ്പോഴും സവാരിയുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റേ ഐ ഡി ഉണ്ട്, അതുപോലെ വാട്സപ്പിലും നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ വാട്സപ്പ് നമ്പർ 8547341075. അപ്പോൾ ഈ സവാരി അപ്ഡേറ്റ്സിനോടൊപ്പം തന്നെ 1990കൾക്ക് ശേഷമുള്ള നിങ്ങളുടെ ഇഷ്ടഗാനവും നമുക്ക് ഒന്ന് കമൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഒരുമിച്ച് ആസ്വദിക്കാം അല്ലേ. അപ്പോൾ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐ ഡിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശവാണി കൊച്ചി എഫ്

അപ്പോൾ സവാരി ടൈമിൻ്റെ യാത്രയിൽ നമുക്കെപ്പോഴും സവാരിയുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്കുണ്ട്, ഇൻസ്റ്റേ ഐ ഡി ഉണ്ട്, അതുപോലെ വാട്സപ്പിലും നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ വാട്സപ്പ് നമ്പർ 8547341075. അപ്പോൾ ഈ സവാരി അപ്ഡേറ്റ്സിനോടൊപ്പം തന്നെ 1990കൾക്ക് ശേഷമുള്ള നിങ്ങളുടെ ഇഷ്ടഗാനവും നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഒരുമിച്ച് ആസ്വദിക്കാം അല്ലേ. അപ്പോൾ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐ ഡിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിന് താഴെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും അതുപോലെ യാത്രാവിശേഷങ്ങളും, യാത്ര ഇങ്ങോട്ടാണ്, യാത്ര എങ്ങനെയാണ്, സുഖകരമാണോ, റോഡ് ക്ലിയർ ആണോ, ഇനി എവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ, വഴി എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം സവാരി ടൈമുമായി പങ്കിടുക. അപ്പോൾ 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും 25 സെക്കൻഡുമാണ്. 10 മണി വരെ കേൾക്കാം സവാരി ടൈം.

സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഹായ്, ചെറിയൊരു സവാരിക്ക് പോകാൻ റെഡിയായി കൊച്ചുമോൾ നോറേ. സെന്റ് തെരേസ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിൽ 9 മണിക്ക് പാരന്റ്സ് മീറ്റിംഗിന് പോകുന്നു. മോൾ ഇവിടെ വെക്കേഷന് ഉള്ളത് കൊണ്ട് ഞങ്ങളാ കൊണ്ടുപോകുന്നത്, ഞാനും ഹസ്ബും. അപ്പോൾ പ്രിയം മൂവിയിലെ കട്ടുറുമ്പിൽ കല്യാണം കേൾപ്പിക്കാമോ എന്നാണ്. അപ്പോൾ എന്തായാലും ആ പാട്ട് കേട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തതല്ലേ. ഓക്കെ, അപ്പോൾ പാട്ട് കേട്ട് സന്തോഷമായി എന്നിരിക്കുന്നു. മാഗി ജോർജാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. റോഷ്നി പ്രദീപ് സ്നേഹം അറിയിക്കുന്നു, ലീപ പുരുഷോത്തമൻ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ മറ്റൊരു മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ്, ഇന്നലെ പോയപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു, വായിച്ചില്ല. ഇന്ന് ഞാനും ഹസ്ബൻഡും മകളും കൂടി സമുദായത്തിൻ്റെ ഒരു യോഗത്തിന് പോവുകയാണ്. ഈ പോകുന്ന വേളയിൽ എനിക്ക് സൈന്യം എന്ന സിനിമയിലെ കള്ളിക്കുയിലേ എന്ന സോങ് വെച്ചു തരുമോ, എന്തെങ്കിലും വെച്ചു തരണേ പ്ലീസ് എന്നൊക്കെയാണ്. ബീന ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 53 മിനിറ്റും 7 സെക്കൻഡും ആയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം.

സവാരി ടൈം, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ ഫേസ്ബുക്കിൽ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. നമസ്കാരം, ഞങ്ങൾ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ്. എൻ്റെ ബ്രദറിൻ്റെ മോളുടെ സർജറിക്ക് വേണ്ടിയുള്ള യാത്രയിലാണ്. ഓക്കെ, ഞങ്ങളുടെ കിങ്ങിണി വൈഗ പ്രവീൺ വേണ്ടി പ്രാർത്ഥനയോടൊപ്പം മഴമേഘ പ്രാവുകൾ സിനിമയിലെ കണ്ണേ കൺമണി മുത്തെ ഈ പാട്ട് നൽകാമോ? ബിൻസി ബിജുവാണ് വൈക്കത്തുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, ആശുപത്രിയിൽ സുഖകരമായിട്ടെത്തി എത്രയും പെട്ടെന്ന് സുഖകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് റെയിൻബോ കേട്ടോ. അപ്പോൾ യാത്രയൊക്കെ കംഫർട്ടാണ് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പാട്ട് വരുന്നുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

സവാരി ടൈമാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഗുഡ് മോർണിംഗ് സഫാരി. ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും ആലപ്പുഴ എടത്തുവ പള്ളിയിൽ തിരുനാളിന് പോകുന്നു. എനിക്ക് പൊറിഞ്ചു മറിയം ജോസിലെ പെടപെട പെടയണം പെരുന്നാൾ എന്ന സോങ് കേൾപ്പിക്കാൻ പോകും. അപ്പോൾ ആ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇപ്പോൾ എന്തായാലും ഒരു പെരുന്നാൾ മൂടും അങ്ങ് കിട്ടി അല്ലേ. അപ്പോൾ ഇത് സമയം ഇങ്ങനെ നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 14:56 ആയിട്ടുണ്ട്. അതുപോലെ സ്വപ്നക്കൂട് റേഡിയോ സൗഹൃദ കൂട്ടായ്മ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ സരോജ നമുക്ക് ഗുഡ് മോർണിംഗ് അറിയിക്കുന്നുണ്ട്. മനോജ് തെന്നിലാപുരം സ്നേഹം അറിയിക്കുന്നു. ഫൗസിയ പറയുന്നു ഗുഡ് മോർണിംഗ്, കേട്ടുകൊണ്ട് കൂടിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 90-കൾക്ക് ശേഷമുള്ളൊരു

പാട്ട് നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അതുപോലെ സവാരി ടൈമിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ്, യാത്ര എങ്ങോട്ടാണ്, യാത്ര സുഖകരമാണോ, വഴിയിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സുമായിട്ട് പങ്കുവയ്ക്കുക. സവാരി ടൈമാണ് കൂടെയുള്ളത്, 10 മണിവരെയാണ് സമയം. 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 44 സെക്കൻഡ്.

ക്ലോക്കിൽ അങ്ങനെ നോക്കുമ്പോൾ 9 മണിക്കഴിഞ്ഞ് 29 മിനിറ്റും 48 സെക്കൻഡും. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സവാരി ടൈമിലേക്ക്. ഗുഡ് മോർണിംഗ്, ഞാൻ ദിവ്യ മാബീഷ്. ഞങ്ങൾ മൈസൂർ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ആ പാട്ട് നമുക്ക് ഇവിടെ ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈസൂർ യാത്ര കഴിഞ്ഞു വന്ന് വെറും കൈയോടെയാണോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ചിലവായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അതുപോലെ സവാരി ടൈം ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ലക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നിറവേറ്റും.

ഇരട്ട എന്ന് ആശംസിക്കുന്നു. തൻസിലിയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വിജയമ്മ ഫേസ്ബുക്കിൽ പറയുന്നു ഹായ് പോസ്റ്റർ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പോസ്റ്റർ ടീമിനെ അത് പ്രത്യേകം അറിയിക്കുക കേട്ടോ. ഓക്കെ, ഷെർലി ജെറോം പറയുന്നു സുപ്രഭാതം, പ്രോഗ്രാം കേട്ടുകൊണ്ട് കൂടെയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ തന്നെ കേട്ടോ. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 47 സെക്കൻഡുമാണ്. അപ്പോൾ ഒരു അരമണിക്കൂറാണ് കൃത്യമായിട്ട് നമുക്ക് സവാരി ടൈമിൽ ബാക്കിയുള്ളത്. കേട്ടുകൊണ്ടേയിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

അങ്ങനെ സവാരി ടൈമിനിൽ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് സവാരി ടൈം, ഗുഡ് മോർണിംഗ്, ഞാൻ എഡ്രിയൻ. എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 2nd. അന്ന് ഞാൻ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ഒരു സോങ് ചോദിച്ചിരുന്നു. അപ്പോൾ പാട്ട് നമുക്ക് ചോദിച്ച പാട്ട് നമുക്കിവിടെ ഇല്ല, പക്ഷേ ഏതെങ്കിലും നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്ന ജോസിയേട്ടന് വേണ്ടിയും ആണ് പാട്ട്, നോർത്ത് പറവൽ പെരുമടന്നിയിൽ നിന്നാണ് കേട്ടോ. ജോസിയേട്ടൻ കൊടകര ആണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്, വാസപ്പുറത്താണ്. ഓക്കെ, അപ്പോൾ അപ്പനും ജോസിയേട്ടനും വേണ്ടിയിട്ടാണ് പാട്ട് വരുന്നത്. ഇതിലൊരു പുതിയ മൂവിയിലൊരു പാട്ടാണ് വരുന്നത്, പള്ളിച്ചട്ടമ്പിയിലൊരു പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ. സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും.

0: ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. അപ്പോൾ നമുക്ക്
1: അപ്പോഴേക്കും ഞാനും എത്തി.
0: അതാണ് നമ്മുടെ സവാരി ടൈം. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള സമയം ആയപ്പോഴേക്കും ഒരാൾ കയറി വന്നിട്ടുണ്ട്.
1: അപ്പോൾ ഇന്നത്തെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല കൂളായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ചെറിയൊരു തണുപ്പ് മഴയൊക്കെ പെയ്തതുകൊണ്ട്
0: എന്തായിരുന്നു ബഹളം, ചൂട് ചൂട് ചൂട്. ഇപ്പൊ അതൊക്കെ മാറി കിട്ടി.
1: എന്തായാലും എല്ലാ ചൂടും കുറഞ്ഞ്,
0: അല്ല ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതായത് മഴ ഇടിയും,
1: മഴ ഇടിവിട്ടി മഴ പെയ്യട്ടെ.
0: അതെ, അതെന്ത് നേരിടാൻ തയ്യാറാണല്ലേ.
1: അതെ അതെ, അല്ല ഈ ചൂട് വരുമ്പോഴുണ്ടല്ലോ നമ്മൾ മഴയെ സ്തുതിച്ചു പോകും. മഴ കൂടി പോയുമ്പോ നമ്മൾ ഒരു വെയിൽ വന്നിരുന്നെങ്കിൽ.
0: പക്ഷെ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല

0: നല്ല മഴയൊക്കെ വന്ന് അങ്ങനെ സുഖകരമായിട്ട് പോകുമ്പോൾ
1: ഉം
0: തീർച്ചയായിട്ടും നമ്മൾ ഈ കൊടും ചൂട് നമ്മൾ അനുഭവിച്ചതങ്ങ് മറക്കും.
1: ആ അതെ
0: അപ്പോൾ ഈ മരത്തിൻ്റെയും ഈ പ്രകൃതിയുടെയും ഒക്കെ വിലയൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടി ആകണം ഈ മഴക്കാലം.
1: യെസ് യെസ് ഞാൻ
0: അപ്പോൾ
1: ആലോചിക്കുന്നു, എപ്പോ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും പുസ്തകങ്ങൾ നല്ലൊരു, എനിക്കെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പുസ്തകങ്ങൾ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഒരു തൈ, അല്ലെ, ഒരു നല്ലൊരു മരം, അത് പ്രത്യേകിച്ച് ഫ്രൂട്ട്സിന്റെ എന്തെങ്കിലും ഒരു തൈ കൊടുക്കുവാണെങ്കിൽ
0: നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ടെ അത് അത് ശരിക്കും
1: നല്ലൊരു ഗിഫ്റ്റ് അല്ലേ.
0: അങ്ങനെ ഗിഫ്റ്റുകൾ ഉണ്ട്, പക്ഷെ അത് ട്രെൻഡ് ആക്കണം.
1: അതെ, അത് ട്രെൻഡ് ആക്കണം. നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ കഴിഞ്ഞു പോയി. ഒരേ ദിവസം ഈ ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ്, ഏപ്രിൽ 12. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു.
0: കൊള്ളായിരുന്നു, കൊള്ളായിരുന്നു. അപ്പൊ അടുത്ത ഏപ്രിൽ 12
1: നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താ, രാജന് ഏതാണോ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് എന്ന് ചോദിക്കുക, എന്നിട്ട് അതിന്റെ ഒരു തൈയ് ഞാൻ അങ്ങോട്ട് തരുന്നു. എനിക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് ചോദിച്ചിട്ട് അതിന്റെ തൈയ് തരുന്നു.
0: എങ്ങനെയുണ്ട്,
1: അങ്ങനെയൊക്കെ ഉള്ള നല്ല നല്ല ആചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രൂട്ട്സും കഴിക്കുകയും ചെയ്യാം, വീട്ടുമുറ്റത്തൊരു തണലും ആവും,
0: എന്തായാലും മരങ്ങൾ പെട്ടെന്ന് ഒരു ചക്കക്കുരു നടണം. അങ്ങനെ പറയാൻ പറ്റില്ല, തൈ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് തയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല.
1: ഒരാളുടെ അടുത്ത് ഓപ്ഷൻ ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും സവാരി ടൈമിൽ ഏകദേശം തീരാറായിട്ടുള്ള ഒരു സമയത്താണ് ജുവൽ നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും ജുവലിന്റെ യാത്ര ഇന്ന് സുഖകരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ബ്ലോക്ക് ഒന്നും ഇല്ല അല്ലേ.
1: അത്താണിയിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനി എന്താണ് അവിടെ ആരെങ്കിലും നിയന്ത്രിക്കാനുള്ളപ്പോഴാണ് സാധാരണ ഇങ്ങനെ ബ്ലോക്ക് വരാം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങ് വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ഇന്ന് ആരും നിയന്ത്രിക്കാനും ഇല്ല, നല്ല ബ്ലോക്കാണ്. ആ കയറ്റത്തില് കുറെ നേരം കിടന്നു,
0: പക്ഷെ
1: എന്നാലും ഈ ഒരു കൂൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
0: ഓക്കെ, അപ്പൊ അത്താണി വഴി വരുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ നിലവിലെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും എന്തായാലും ഒരു ഒരു ഒരു അറിയിപ്പ് അല്ലേ.
1: അതെ, ഒരു ചെറിയ അറിയിപ്പ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. രണ്ട് പാട്ടുകൾക്കുള്ള സമയമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ.

അങ്ങനെ സമയം ഇവിടെ തീരുകയാണ് കേട്ടോ. സവാരി ടൈമിന്റെ ഇപ്പോൾ പി കെ ഓമനക്കുട്ടൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ജയൻ പി എസ് സ്നേഹം അറിയിക്കുന്നു. വിനീത ഷിബു നമുക്ക് സ്നേഹമായിട്ട് സ്റ്റിക്കറൊക്കെ ആയിട്ട് അയക്കുന്നുണ്ട്. ജയകുമാർ ജയൻ ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുന്നു. ജിഷ ജോൺസൺ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫൈസിൽ മെസ്സേജ് അയക്കുന്നു. വിജയമ്മ ഹായ് ഓക്കെ. അങ്ങനെ ധാരാളം മെസ്സേജുകളാണ് നമുക്ക് വന്നത്. സുനിത ഉണ്ണികൃഷ്ണൻ ഓക്കെ. അപ്പോൾ സോറി, അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 58 മിനിറ്റും 4 സെക്കൻഡുമാണ്. അപ്പോൾ എന്തായാലും സവാരി ടൈം ഇവിടെ തീരുക കേട്ടോ. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നു റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിദേശകാര്യ സഹമന്ത്രി

0: മന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്, ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക്ഡാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പിൽ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3 ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരമേൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിലാദ്യമായി ഭരണസാരിഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. പശ്ചിമബംഗാളിലെ BJPയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇത് ഒരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPIM മുൻ നേതാവ് ജി സുധാകരൻ. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞു. BJP ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ട് പോകാനില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പിൽ സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്ടിന് 2 ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിസ്റ്റർ പുരസ്കാരം. ആനന്ദ് PK, സുബർണ ശർമ്മ, നദാലി ഒബീകോ പിയേഴ്സൺ എന്നിവർ ബ്ലൂംബെർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിനാണ് പുരസ്കാരത്തിന് അർഹമായത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ട പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAEയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI ആണ് പ്രതിയെ ഇന്ത്യയിൽ തിരികെ എത്തിച്ചത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: News, views, entertainment.
1: This is
0: Rainbow FM 107.5. Musically yours.
2: അങ്ങനെ പാട്സപ്പിലേക്ക് നമ്മളങ്ങ് കാലി കുത്തിയിരിക്കുകയാണ്. ഒരു പാട്ടോടുകൂടി നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഒരു ചെറിയ പണി പറ്റി അല്ലേ. നമ്മൾ ചോദിച്ച പാട്ടിട്ട് കൊടുത്തു, അത് 80s പാട്ടായി പോയി, 1989 പാട്ടായി പോയി. ഇനി അങ്ങോട്ട് പാട്സപ്പില് നമ്മൾ 90s മുതൽ അങ്ങോട്ട് എത്ര വരെയെങ്കിലാവും അവിടെ നിന്ന് പോകുന്നു. അത് ഈ സ്വാഗതം കൊച്ചിയിൽ ഇങ്ങനെ പാട്ടുകൾ ഇട്ടിട്ടിട്ടിട്ട് രാജൻ നേരെ ആ പാട്ടിലേക്ക് ഇട്ടതാണ്. സമ്മതിച്ചല്ലോ?
3: സമ്മതിച്ചല്ലോ.
2: അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ മെസ്സേജിലേക്ക് പോവാം. അതിനു മുമ്പ് വാട്സപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജുകൾക്കുള്ള പാട്ടുകള് വാട്സപ്പിലൂടെ വരുന്ന
3: ഇനി നമുക്ക് ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ തകൃതിയായിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്.
2: അതെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒറ്റ നേർത്ത രേഖ പോലെ പോകണം. കാരണം അതുപോലെ മെസ്സേജുകൾ വരുന്ന സമയമാണ്. അത് മാത്രല്ല, ഹാപ്പി ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസ്, അങ്ങനെ എന്തുണ്ടെങ്കിലും മറക്കരുത് വാട്സപ്പിലേക്ക് അയക്കാനായിട്ട്. കിട്ടിയില്ല എന്ന്
3: പറയുന്നത്.
2: അപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ട് ഇന്നത്തെ വാട്സപ്പില്. ഞാൻ ആർജെ ജ്വലും
3: ആർജെ രാജൻ സോമസുന്ദരവും.
2: എന്നാ പിന്നെ അങ്ങ് തുടങ്ങാലേ അംഗം.
3: തീർച്ചയായിട്ടും. എന്തായാലും ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ഇപ്പോ സ്ഥലത്തെ പ്രധാന പയ്യൻ സിനിമയിലെ തപ്പുകൊട്ടി താളം കൊട്ടി തകിൽ കൊട്ടി എന്ന ഗാനം കേൾപ്പിക്കുക. പി വി മുഹമ്മദ് വടക്കി വാവന്നൂരാണ്. ഈ ഗാനം ഇല്ലെങ്കിൽ പ്രവാചകൻ സിനിമയിലെ ഒരു പാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്.
2: സ്ഥലത്തെ പ്രധാന പയ്യൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു രാജനെയാണ് ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചു.
3: അത് തീർച്ചയായിട്ടും ഈ സ്ഥലത്തിലെ പ്രധാന പയ്യൻ മറ്റാരും അല്ല, ഞാൻ
2: തന്നെയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ജ്വൽ മോളെ, അത് കേട്ടപ്പോ തന്നെ എന്തൊരു സുഖാണ്. ഗുഡ് മോർണിംഗ്. എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് പ്രിയമാന തോഴി എന്ന മൂവിയിലെ മാൻകുട്ടിയെ പുള്ളി മാൻകുട്ടിയെ എന്ന സോങ് കേൾപ്പിക്കാമോ? മഴയിൽ കുതിർന്ന പ്രഭാതം, റെയിൻബോയിലെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോ കിട്ടുന്ന ആ ഒരു സുഖം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഫീലാന്ന് പറഞ്ഞിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്.
2: അതെ,
3: ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സ്ആപ്പ്. ഞാൻ സോണിക നോർത്ത് പറവൂർ. പ്ലീസ് പ്ലേ ദ സോങ് ഓ മാമ മാമ ചന്ദ മാമ സോങ് അല്ലെങ്കിൽ റോക്ക് ആൻഡ് റോളിലെ പാട്ടും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ചന്ദമാമയിലെ പാട്ട് ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് പ്ലേ ദ സോങ് ടുഡേ ആക്ട്രസ് ലക്ഷ്മി റായ് ബർത്ത്ഡേ, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് റോക്ക് ആൻഡ് റോളിൽ ഒരു പാട്ടും കൂടി ഒരു ഓപ്ഷൻ
2: ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോ ഈ രാജൻ എന്തുകൊണ്ടാണ് ആ പാട്ട് വെച്ചതെന്ന്, അതായത് ചന്ദനലേപ സുഗന്ധം വെച്ചതെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ വനജ, എന്റെ 25-ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന്. ചന്ദനലേപ സുഗന്ധം എന്ന പാട്ട് തരാമോ? ഒരു വടക്കൻ വീരഗാഥയിലെ അത് കണ്ടിട്ടല്ലേ.
3: ഓക്കെ,
2: അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക 25-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന
3: അറിയിക്കുന്നു.
2: അതെ, എല്ലാവിധ ആശംസകളും. അപ്പൊ പാട്ട് കേട്ടല്ലോ, സന്തോഷമായല്ലോ.
3: ഗുഡ് മോർണിംഗ്. അരപ്പവൻ പൊന്നുകൊണ്ട് ചിത്രം വാസ്തവം. ഈ പാട്ട് കേൾപ്പിക്കുമ്പോ എന്തു വൈക്യമാണ് പാട്ടിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്.

0: മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വോയിസ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അത് പ്ലേ ചെയ്ത് കേൾക്കാനും ഞങ്ങൾക്ക് പറ്റില്ല ഈ ഒരു മണിക്കൂറിനിടയിൽ.
1: അതൊരു പ്രത്യേക അറിയിപ്പായിട്ട് തന്നെ പറയണം കേട്ടോ. വോയിസ് യുവർ ചോയ്സിലേക്ക് മാത്രമേ നമുക്ക് വോയിസ് ആയിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ.
0: യെസ്, ഇനി ഇത് വോയിസ് യുവർ ചോയ്സിലേക്ക് അയച്ച മെസ്സേജ് ആണെങ്കിൽ, അല്ല ആണെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് വോയിസ് യുവർ ചോയ്സ് എഴുതണം, ടൈപ്പ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു മെസ്സേജ്, അതായത് ഓഡിയോ മെസ്സേജ് അയക്കാനായിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കേൾക്കാനോ തുറക്കാനോ പറ്റത്തില്ല. അപ്പൊ ഇനി അങ്ങനെ ഇനി ഇതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, ഒന്ന് എഴുതുക, എന്നിട്ട് അതൊരു ഫോട്ടോ എടുക്കുക. ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി
1: കൂടുതൽ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം പലപ്പോഴും അത് വായിക്കാൻ സാധിച്ചു എന്ന് വരില്ല, പലപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവില്ല ചില ഇമേജസിന്. ഹായ് റെയിൻബോ, നമസ്കാരം, ഞാൻ സിന്ധു നെല്ലായിയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ലതാ സുഗതന്റെ മകൾ അശ്വിനിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ആയിരുന്നു ഇന്നലെ. ഇടിവെട്ടും മഴയും കാറ്റും മൂലം 3 ദിവസം കറണ്ട് ഉണ്ടായില്ല, അതുകൊണ്ട് ഇന്നലെ മെസ്സേജ് അയക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് കുട്ടിക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷസ് പറയണം. കുഞ്ഞു പാവയ്ക്ക് ഇന്നലെ ഒന്ന് പാട്ട് വെച്ച് തരണം എന്നാണ്. അപ്പോൾ എന്തായാലും ബിലേറ്റഡ് വിഷസ് ആണ് ബർത്ത്ഡേ വിഷസ്.
0: കുഞ്ഞിന്റെ പേരെന്തായിരുന്നു?
1: പേര് വെച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
0: എന്തായാലും നമ്മൾ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു മെസ്സേജ് വേണ്ടത്. നിങ്ങൾ
1: അശ്വിനി, സോറി, മകൾ അശ്വിനിയുടെ കുട്ടി,
0: അശ്വിനിയുടെ കുട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരുടെയും മകൾ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കൂട്ടോ. അപ്പൊ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ബർത്ത്ഡേ ഗിഫ്റ്റ് സൂപ്പർ ഐഡിയ ആണ്. ഫ്ലവർ പ്ലാന്റ്സ് സാധാരണ കൊടുക്കാറുണ്ട്, പക്ഷെ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് എന്ന് പറഞ്ഞത് അടിപൊളി ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഈ ട്രീയിൽ എന്തായാലും ഒരു ഫ്ലവർ ഉണ്ടാവും, ഫ്ലവർ ഉണ്ടായിട്ടാണല്ലോ ഫ്രൂട്ട്
0: ഉണ്ടാവും. കാര്യമാണ്, റോസ്ലി ആണോ നോർത്ത് പറവൂരിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓ താങ്ക് യു ഡിയർ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും ഇതൊക്കെ പ്രാവർത്തികമാക്കുക. ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഗിഫ്റ്റ് എല്ലാരും കൊണ്ടുവരും. ഉടുപ്പ് എന്ന് പറഞ്ഞ ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴേ എന്തുമാത്രം ഉടുപ്പും കാര്യങ്ങളും ആയിരിക്കും. അപ്പനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് വാങ്ങാൻ പറ്റില്ല കുറേ നാളത്തേക്ക്. എനിക്കൊന്നൊരു 3-4 വയസ്സ് വരെ ഈ ഉടുപ്പൊക്കെ തന്നെയായിരിക്കും ഇടിയിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ കുട്ടിയുടെ അടുത്ത് തന്നെ പറയാൻ, നിന്റെ 2-ാമത്തെ ബർത്ത്ഡേക്ക് ഇനി ആള് കൊണ്ട് തന്ന ഫ്രൂട്ട്സിന്റെ തൈയിൽ നിന്ന് ഇന്ന ഫ്രൂട്ട് ഉണ്ടായി, നീ കഴിച്ചോ
1: അല്ലേ. പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എന്റെ പേര് പ്രിയ, കളമശ്ശേരി ഗുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കുറെ ദിവസമായി പാട്ട് ചോദിച്ചിട്ട് എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് മൗനം സ്വരമായി ആയുഷ്കാലം എന്ന ഫിലിമിലെ പാട്ട് വെച്ചു തരുമോ?
0: ഓക്കേ, ഇന്ന് എന്റെ ബ്രദർ ലീബുവിന്റെയും ബിനുവിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് വേണ്ടി ഒരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ലീബ പുരുഷോത്തമനാണ് തിരുവാങ്കൂർ. ആഹാ, ബ്രദറിന്റെ പേര് നോക്കിയാൽ ലീബു, ആ ചേച്ചിയുടെ പേര് ലീബ.
1: അർത്ഥം എന്താണെന്നുള്ളതാണ് കേട്ടോ.
0: അപ്പൊ അത് കേട്ടല്ലോ
1: അല്ലേ. ആശംസകൾ അറിയിക്കുകയാണ് റെയിൻബോ.
0: മുല്ലവള്ളിയും തേന്മാവും എന്ന മൂവിയിലെ സോങ് ആണ്, അല്ലെങ്കിൽ മൂക്കില്ല രാജ്യത്ത് എന്ന മൂവിയിലെ സോങ്ങും തരുമോ, ഇതിൽ ഏതെങ്കിലും ഒരു സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക വെഡിങ് ആനിവേഴ്സറി വിഷസ് അവർക്ക് പറഞ്ഞേക്കാം കേട്ടോ.
1: അതുപോലെ ഗുഡ് മോർണിംഗ് രാജൻ ജുവൽ, ഹാവ് എ ലവ്ലി ഡേ, പ്ലീസ് പ്ലേ ഹിവിന് ഒരുവൻ വസിക്രീൻ ഫ്രം അലൈപ്പായതേ. കറുത്തരാവിന്റെ കന്നിക്കിടാവ് ഒരു കറുത്തുപോത്ത് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ ഫിലിമിലെ. ഡെഡിക്കേറ്റഡ് ടു മൈ ഫ്രണ്ട് സുനിത ബിജു, ടുഡേ ഇസ് ഹെർ ബർത്ത്ഡേ. ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്ത് എന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും പിറന്നാൾ ആശംസകൾ കൂട്ടുകാരിക്ക് നേരുന്നു.
0: എന്റെ പേര് മിസ്രിയ, നല്ല പേരല്ലേ, പെരുമ്പാവൂർ. ഇന്ന് എന്റെ ഫ്രണ്ട് റെനിതയുടെയും രഞ്ജിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് വേണ്ടി ആശംസകൾ അറിയിക്കണം കേട്ടോ. അവർക്ക് വേണ്ടി ഒരു പാട്ട് വേണം, ആയുഷ്കാലം സിനിമയിലെ മൗനം സ്വരമായി എന്ന പാട്ട് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വകയും റെയിൻബോയുടെ വകയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ ഒരു പാട്ടിലേക്ക് പോയാലോ. അപ്പൊ നിങ്ങളുടെ പാട്ടുകൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് 107.5 FM റെയിൻബോ. വാട്സപ്പ് കേൾക്കുന്ന ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതാണ്, 8547341075. വേഗം മെസ്സേജ് അയച്ചോളൂ. സ്റ്റേ ട്യൂൺഡ്.

0: എക്സാക്ട് ഈ സമയം എന്താ, വേഗം ഓടി, 10:25 കഴിഞ്ഞു.
1: ചില പാട്ടുകൾ കേട്ടാൽ നമ്മളിങ്ങനെ മൂളി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലേ, സമയം നമുക്കൊരു വെല്ലുവിളിയാണ്.
0: ഇല്ലില്ല,
1: ഈ പാട്ട് ഭയങ്കര നമ്മള് എപ്പോഴും പാടാൻ ഒരു തോന്നുന്നൊരു പാട്ടാണ്.
0: മനസ്സില്. യെസ്, അപ്പൊ നമുക്ക് നേരെ പോയാലോ നമ്മുടെ മെസ്സേജുകളിലേക്ക്. എനിക്ക് മിഴി രണ്ടിലും എന്ന ചിത്രത്തിലെ വാർമഴവില്ലേ, അല്ലെങ്കിൽ പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ചെന്താർ മിഴി, ഇതിൽ ഏതെങ്കിലും ഗാനം കേൾപ്പിക്കാമോ എന്ന് ശ്രീഷയാണ് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ എല്ലാ ലിസണേഴ്സിനും ആർജേഴ്സിനും വേണ്ടിയിട്ടാണ്.
1: ഓക്കെ, അപ്പോ ഹായ് വാട്സ്ആപ്പ്. ചേർത്തിലെ പട്ടണക്കാട് നിന്ന് ഷിജു അത്തിക്കാട്, ആകാശദൂത് എന്ന ചിത്രത്തിലെ ശുഭയാത്ര ഗീതങ്ങൾ എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടി ഗാനം വെച്ച് തരുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
0: ഓക്കെ, ഹായ് വാട്സ്ആപ്പ്, സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഇന്നത്തെ വാട്സ്ആപ്പ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പാട്ടുകളും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് തൻസീലയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തൻസീലയ്ക്ക് വേണ്ടിയിട്ട് കിടിലം പാട്ട് വരുന്നുണ്ട്.
1: ഗുഡ് മോർണിംഗ്, ഇന്ന് എന്റെ ഫ്രണ്ട് ഷാനവാസിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഷാനവാസിനും വൈഫ് മിൻസിയയ്ക്കും ആശംസകൾ പറയണം. ഫൗസിയ മൻസൂറാണ് കടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചത്.
0: ഓക്കെ, അപ്പൊ നല്ല നല്ല പാട്ടുകൾ വരുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നല്ല നല്ല പാട്ടുകളും അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, ആൻഡ് പാർട്സ് ഓഫ്, എനിക്കൊരു സോങ് വേണം, ഒരിക്കൽ
1: നിറഞ്ഞും
0: നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും.
1: അമൃതയാ
0: സഫ്ന റിസ്വാനാണ് നോർത്ത് പറവൂൽ നിന്ന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് രാജനും ജുവലിനും ആൻഡ് റെയിൻബോ ഫാമിലിക്ക് വേണ്ടി. താങ്ക് യു ഡിയർ, താങ്ക് യു.
1: താങ്ക് യു. വാട്സ്ആപ്പ്, ഞാൻ ബിന്ദു ഫ്രം വൈക്കം. പ്ലീസ് പ്ലേ ദ സോങ് എത്ര പൂക്കാലം അതിൽ എത്ര മധുമാസം. മൂവി നെയിം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, എന്റെ പേര് ജാൻസി, എനിക്ക് അമ്പിളി എന്ന സിനിമയിലെ ആരാധിക എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആരാണ്?
1: ഹായ് വാട്സ്ആപ്പ്, എന്റെ പേര് രജനി ശിവൻ. എനിക്ക് വിഷ്ണു ലോകം സിനിമയിലെ ആദ്യവസന്തമേ എന്ന് പാട്ട് വെച്ചു തരുമോ പ്ലീസ്.
0: ഞങ്ങളുടെ ഷോപ്പിലെ സലിജ ലിനുരാജിന്റെ 23rd വിവാഹ വാർഷികമാണ് ഇന്ന്. സലിജയ്ക്കും ലിനുരാജിനും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിലും വാട്സ്ആപ്പിന്റെ പേരിലും ഒന്ന് പറയണേ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലെ എനിക്കാണു നീ നിനക്കാണു ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. നല്ല പാട്ടാല്ലേ, ശരിക്കും വെഡിങ് ആനിവേഴ്സറിക്ക് ഇടാൻ പറ്റിയൊരു പാട്ട്. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ടുകളും ഒപ്പം സ്പെഷ്യൽ ആയിട്ട് സലിജയ്ക്കും ലിനുരാജിനും. ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് ജയങ്കർ
1: സലിത ശ്രീനന്ദ അല്ലേ.
0: യെസ്, ഫോട്ടോ വെച്ചിൽ നിന്നാണ്.
1: ഓക്കെ, വാട്സ്ആപ്പ്, രാജൻ ജുവൽ, ഞാൻ ഷെർലി ജെറോം, പനായിക്കുളം, ഫിലിം സൂത്രധാരൻ. സോങ് രാവിലാരോ വെണ്ണിലാവിൻ. ഈ പാട്ട് May 7th ബർത്ത്ഡേ ആഘോഷിക്കുന്ന എനിക്ക് വേണ്ടി വെച്ച് തരുമോ. അഡ്വാൻസ്
0: ഇന്ന് 5th ആയല്ലേ ഉള്ളൂ, ബർത്ത്ഡേ ആഘോഷം.
1: അഡ്വാൻസ് ആശംസകൾ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം.
0: അതെ, അപ്പൊ 7th നമുക്ക് അങ്ങ് പൊളിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എന്റെ മരുമകൾ മോളാണ്, പല്ലവിയുടെ ബർത്ത്ഡേ ആണ്.
1: ഹാപ്പി ബർത്ത്ഡേ.
0: യെസ്, ഈ പാട്ട് പ്ലേ ചെയ്യുമോ, മോളുടെ ഫേവറേറ്റ് പാട്ടാണ്. ഏതാണ്?
1: സലോന സജ്ജൻ ഹൈ ബൈ ആശ ബോസ്ലി.
0: ഇച്ചിരി പഴയ പാട്ടാന്ന് തോന്നുന്നു.
1: മോളുടെ ഫേവറേറ്റ് പാട്ടാണ്. നാളെ ബാംഗ്ലൂരിൽ നിന്നാണ്.
0: ഓ, നമ്മൾ 90s പാട്ടുകളിലേക്ക് കടന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ വോയിസ് യുവർ ചോയ്സിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഡിയേഴ്സ്, ഞാൻ അശ്വതി അനിൽ, നോർത്ത് പറവൂരിൽ നിന്നും. എനിക്ക് രാപ്പകൽ മൂവിയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് ഈ പാട്ട് വെച്ച് തരാമോ, എന്റെ അമ്മ മിനിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
1: നമുക്ക് ഇനി പാട്ട് കഴിഞ്ഞ് തിരികെ വരാം അല്ലേ.
0: ഓക്കെ, വേഗം എന്താ പാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുന്നതായിരിക്കും.
1: യെസ്.

0: www.govi.in പർ ലോഗിൻ കരു.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോൾ വാട്സപ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ വാട്സപ്പിലൂടെ പാട്ടുകൾ വരും. അപ്പോൾ വേഗം വാട്സപ്പ് നമ്പർ നോട്ട് ചെയ്തോളൂ, 8547341475. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. 107.5 FM റെയിൻബോയുടെ വാട്സപ്പ് നമ്പർ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിക്കാണെങ്കിലും മെസ്സേജ് അയക്കാലോ. അപ്പോൾ നേരെ മെസ്സേജിലേക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ബാനു ഫ്രം മാളയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? ഫിലിം പേര് മറന്നുപോയി, വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് നമസ്കാരം വാട്സപ്പ്. ജ്വൽ രാജൻ ചേർത്തലയിൽ നിന്നാണ്, കവളംകോടത്ത് നിന്ന്. സിബി സ്വപ്ന മകൾ അദ്വൈത മായാവി എന്ന സിനിമയിലെ സ്നേഹം തേനല്ലേ നോവിൻ കൈപ്പല്ല എന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ശുഭദിനം നേർന്നുകൊണ്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയേഴ്സ്. സുമ രാജേന്ദ്രൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, കോതമംഗലത്ത് നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിനായി മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയതെവിടെ എന്ന സോങ് വെച്ച് തരുമോ? അദ്ദേഹം എന്നെ വിട്ടുപോയിട്ട് ഇന്ന് 134 ദിവസമായി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീനന്ദ കൊടുങ്ങല്ലൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് കൽക്കട്ട ന്യൂസ് മൂവിയിലെ എങ്ങു നിന്നു വന്ന പഞ്ചവർണക്കിളി ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ടു. ഇങ്ങു നിന്നു വന്ന പഞ്ചവർണക്കിളി നീയോ. വേണ്ടല്ലേ, പാട്ട് പാടി കൊളാക്കണ്ടല്ലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. സ്മിതയാണ്, സ്മിത അനിൽകുമാർ ഫ്രം കൊടുങ്ങല്ലൂർ. ഹാവ് എ നൈസ് ഡേ, പ്ലീസ് പ്ലേ സോങ് പൂജ ബിംബം ഫ്രം ദ മൂവി ഹരികൃഷ്ണൻസ്, ഡെഡിക്കേറ്റ് ടു ഓൾ ആർ ജെസ് ആൻഡ് ലിസ്ണേഴ്സിന് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് ആലുവയിൽ നിന്ന് വിനീത മെസ്സേജ് അയച്ചിട്ടുണ്ട്, ദോസ്ത് മൂവിയിലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ. എല്ലാം തന്നെ അടിപൊളി പാട്ടുകളാണല്ലോ. മഞ്ഞു പോലെ കുഞ്ഞുപോലെ, ആഹാ പാടിക്കൊള്ളാക്കുന്നില്ല. അല്ലെങ്കിൽ വാസ്തവ മൂവിയിലെ അരപ്പവൻ പൊന്നുകൊണ്ട് എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുന്നു. ആലുവയിൽ നിന്ന് വിനീതയാണ്, ഒരു പാട്ട് വെച്ച് തരുമോ ദോസ്ത് മൂവിയിലെ പാട്ട്? ആഹാ, രണ്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, അത് കൊള്ളാലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഹസ്നയാണ്, വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഹസ്ന. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് രാജൻ ആൻഡ് ജ്വൽ, പ്ലീസ് പ്ലേ സോങ് ഫ്രം ദ മൂവി 7G റെയിൻബോ കോളനി. ഈ മൂവിയിലെ സോങ് ആണ്. സൽമ ജമാലുദ്ദീൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഓൾ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ലിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് തൃക്കാക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് പാർത്ഥിപൻ കനവ് എന്ന മൂവിയിലെ സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് പ്രസീത മെസ്സേജ് അയച്ചിരിക്കുന്നു, കല്ലൂരിൽ നിന്ന്. തമിഴ് സോങ്സ്, സിറ്റിസൺ തമിഴ് മൂവിയിലെ സോങ് ആണ്, പൂക്കാര പൂക്കാര സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് കൊടുങ്ങല്ലൂരിൽ നിന്ന് നിഷയാണ്, ഇന്നലെ എൻ്റെ ബ്രദറിൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഹാ, ബ്രദറിൻ്റെ പേരും അതുപോലെ തന്നെ ചേട്ടത്തിയുടെ പേരും എല്ലാം കൂടെ ഒന്ന് മെസ്സേജ് അയക്കാമായിരുന്നു, എന്നാലല്ലേ ഇത് അവരുടെ പേരും കൂടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിഷയുടെ കൊടുങ്ങല്ലൂരുള്ള ബ്രദറിനും അത് ബ്രദറിൻ്റെ ഫാമിലിക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ് ഞങ്ങളുടെ എല്ലാവരുടെയും വക അറിയിക്കുന്നു കേട്ടോ. ഇനി വയ്ക്കുമ്പോൾ പേരും എല്ലാം കൂടെ വയ്ക്കണേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് സിനി ശിവദാസ്, എൻ്റെ മക്കൾക്ക് വേണ്ടി കിളികിൽ പമ്പരം എന്ന പാട്ട് വെച്ച് തരുമോ? കുറേ നാളായി ചോദിക്കുന്നു, ഞാനൊരു സ്ഥിരം ശ്രോതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സിനി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിനയൻ ബബിത, 12th വെഡിങ് ആനിവേഴ്സറി May 3 നല്ല അന്ന് സോങ് ചോദിക്കാൻ പറ്റിയില്ല, വന്ദനം സിനിമയിലെ തീരം തേടും എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിനയൻ ബബിത 12th വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച May 3 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വക ആനിവേഴ്സറി വിഷസ് ബിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ആ പാട്ടുകൾ വരുന്നുണ്ട് 1 by 1. സ്റ്റേ ട്യൂൺ ടു 107.5 FM റെയിൻബോ. കൂടെയുണ്ട് വാട്സപ്പുമായി ഞാൻ RJ ജ്വൽ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ആ 10 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയി കഴിഞ്ഞു. എന്ത് പെട്ടെന്നാണ് നമ്മുടെ പാർട്ട്സപ്പിന്റെ സമയം അങ്ങ് ഓടിപ്പോയത് അല്ലേ.
1: അതെ അതെ.
0: എന്നാലും മാക്സിമം പാട്ടൊക്കെ ഞങ്ങൾ വെക്കാനായിട്ട്
1: ശ്രമിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഇതാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹലോ ആർ ജെ സോഫ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ ചാനൽ. ഒരു വലിയ മെസ്സേജ് ആണ്, വെരി വെരി നൈസ് പ്രോഗ്രാം, റിക്വസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് ചോദിച്ചിരിക്കുന്നത് ദിൽവാലെ മൂവിയിലെ സോങ് ആണ്, കിത്തന ഹസീൻ ചെഹര. നല്ല പാട്ടാണ് ഇത്. എനിക്ക് തോന്നി ഇത് എവിടെ നിന്നാ വന്നിരിക്കുന്നതെന്ന് അറിയോ, ആസാമിൽ നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ ഇവർ കേട്ട് മെസ്സേജ് അയക്കുന്നതാണ്. എന്തായാലും ഭയങ്കര സന്തോഷം, ഇങ്ങനെ മലയാളികളല്ലാതെ കുറെ പേരും കൊണ്ട് നമ്മളെ കേൾക്കുന്നു എന്ന് അറിയുമ്പോഴേ. ഇത് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യലി
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ സ്റ്റേഷൻ
0: ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ സുമിത് ദാസ്,
1: സുമോൻ ദാസ്. അപ്പൊ റിക്വസ്റ്റ് സെൻഡ് ബൈ ഹിതേന്ദ്ര ദാസ്, സെഫ് അലി ദാസ്, മനാഷ് ദാസ്, മതാബ് ദാസ്.
0: നല്ല പേരല്ലേ.
1: വില്ലേജ് കുടാലിയാണ്,
0: നാഗേന്ദ്ര നഗർ. ഓക്കെ, എന്തായാലും സന്തോഷം നിങ്ങൾ അവിടെ ഞങ്ങളെ കേൾക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഇനി മെസ്സേജുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം മെസ്സേജുകൾ നമ്മളങ്ങ് വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ആർക്കെങ്കിലും പാട്ട് കിട്ടിയില്ല എന്നൊക്കെ സങ്കടം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ യുവർ ചോയ്സിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട, അതിലേക്ക് മെസ്സേജ് അയക്കാം പാട്ട് കിട്ടാത്തവർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പാട്ടോടുകൂടി നമ്മുടെ വാട്സപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. അതിനുശേഷം കേൾക്കാം വോയിസ് യുവർ ചോയ്സ്. സോ സ്റ്റേ ട്യൂൺഡ്.

0: FM Rainbow 107.5 MHz, musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. യു എ ഇയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും പ്രാദേശിക സംഘടനകളും അപലപിച്ചു. ആക്രമണങ്ങൾ പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് അവർ പറഞ്ഞു. ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ്

0: ബിൻ സൽമാൻ. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ചു. സംഭവ വികാസങ്ങൾ ഇരുവരും അവലോകനം ചെയ്യുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക്ഡാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയവുമായി എൻഡിഎ. ബിജെപി 82 സീറ്റിലാണ് വിജയിച്ചത്. സഖ്യകക്ഷികളായ ബോഡോലാൻഡ്സ് പീപ്പിൾസ് ഫ്രണ്ടും അസം ഗണപരിഷത്തും 10 സീറ്റുകളിലും വിജയിച്ചു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർക്ക് നന്ദിയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. പിണറായി വിജയന്റെയും സിപിഐഎമ്മിന്റെയും അഹങ്കാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിയെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാല അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് യുഡിഎഫ് പ്രവർത്തിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇക്കാര്യത്തിൽ യുഡിഎഫ് ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് MC റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ബീഹാറിൽ ഇന്നലെ ഉണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും 12 പേർ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 5 ഔറംഗാബാദിൽ 4 ഗയ ജില്ലയിൽ 3 മരിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
2: ചിലപ്പോഴൊക്കെ നമ്മുടെ വെളിച്ചം കെട്ടുപോകുമ്പോൾ മറ്റാരെങ്കിലും അത് തെളിച്ചു തരും. നമുക്കുള്ളിലെ തിരിതെളിച്ചവരെ തീരാത്ത കൃതജ്ഞതയോടെ നാം ഓരോരുത്തരും സ്മരിക്കണം. നോബൽ ജേതാവും തത്വചിന്തകനുമായ ആൽബർട്ട് ഷിറ്റ്സർ എഴുതിയ വരികളാണിത്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ തോറ്റുപോയേക്കാവുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് കൈപിടിച്ചുയർത്താൻ ചില മനുഷ്യർ കടന്നുവരും. അവരെ വിശ്വാസത്തോടെ ചേർത്തു നിർത്തുക, ജീവിതം മനോഹരമാകും. മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ വോയിസ് യുവർ ചോയ്സ്. നിങ്ങളുടെ ശബ്ദ സന്ദേശത്തോടൊപ്പം കേൾക്കാൻ ആഗ്രഹിച്ച പ്രിയ ഗാനവും ഇന്നത്തെ വോയിസ് യുവർ ചോയ്സുമായി കൂടെ ചേരുന്നു. ഞാൻ RJ ധന്യ. ഇതാകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

ഹലോ, നമസ്കാരം. ഞാൻ തീർത്ഥയാണ്. ഞാൻ ആകാശവാണി എഫ് എം റെയിൻബോൻ്റെ ഒരു സ്ഥിരം ലിസണറാണ്. എനിക്ക് മധുപോലെ പെയ്ത മഴയേ മനസ്സാകിയഴകായ് നനയേ, ഡിയർ കോംറേഡിലെ ഈ പാട്ടാണ് എനിക്ക് കേൾക്കേണ്ടത്. കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു.

നമസ്കാരം, വോയിസ് യുവർ ചോയ്സ്. ഞാൻ എറണാകുളത്ത് നിന്നും പ്രദീപാണ്. ഈ പ്രോഗ്രാമിലൂടെ എനിക്കൊരു ഗാനം തരുമോ? ദേവി കന്യാകുമാരിയിലെ കണ്ണ ആലില കണ്ണ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോയിൽ രാവിലെ ഞാൻ കേൾക്കാറുള്ള ഗാനമാണ്. വച്ചു തരും എന്ന് പ്രതീക്ഷിക്കുന്നു.

ഹായ്, വോയിസ് യുവർ ചോയ്സ്. ഞാൻ ഷേർലി ജെറോം പാനായിക്കുളം. April 29 ഞങ്ങളുടെ 42 വെഡിങ് ആനിവേഴ്സറിയാണ്. എനിക്ക് ഒന്നും മിണ്ടാത്ത ഭാര്യ എന്ന സിനിമയിലെ വസന്തം വന്നു അരികിൽ നിന്നു ഒരു സമ്മാനം തന്നു. ഈ പാട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി ഞങ്ങൾ കണ്ട സിനിമയാണ്. ആ ഓർമ്മയിലാണ് ഈ പാട്ട് ചോദിച്ചത്. ഞാൻ ഒന്നും മിണ്ടാത്ത ഭാര്യ ഒന്നുമല്ല, ആവശ്യത്തിന് സംസാരിക്കും. ഞങ്ങൾക്ക് 2 പ്രമക്കളാണുള്ളത്. അവർ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു. 4 പേരക്കുട്ടികളുമുണ്ട്. പാട്ട് വെച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ. താങ്ക് യു.

ഹലോ, എനിക്കൊരു പാട്ട് വേണം. ഞാൻ എൻ്റെ സ്ഥലം പനയപ്പള്ളി. എൻ്റെ പേര് കൗലത്ത്. എൻ്റെ നാല് പേരെ കുട്ടികൾ സലാവു, സിദ്ധാൻ, ഹാസിയ, റൂഹി. നാല് പേർക്കും വേണ്ടി അഭിമാനത്തിലൊരു പാട്ട്, കന്മണിയെ ഉറങ്ങും, കന്മലയിലെ ഉറങ്ങും എന്ന് പറയുന്ന പാട്ടുണ്ട്, അത് ഇട്ടെന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ തണലിൽ ഇത്തിരി നേരം പൂവണിഞ്ഞു മാനസം ഞാൻ അറിയാതെ, ആ പാട്ട് ഇട്ടെന്നാലും മതി.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ. ഇത് വോയിസ് യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടഗാനത്തോടൊപ്പം നിങ്ങളുടെ ശബ്ദ സന്ദേശവും.

ഹായ് റെയിൻബോ, എൻ്റെ പേര് റാണി വർഗീസ് ചേരനല്ലൂർ. എനിക്ക് വോയിസ് യുവർ ചോയ്സിലൂടെ നാട്ടുരാജാവിലെ മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും ചെരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മി പറക്കും.

0: എയ്ഡു ഈ പാട്ട് എല്ലാ കൂട്ടുകാർക്കുമായി മെയ് ദിനാശംസകൾ നേർന്നുകൊണ്ട് വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ റാണി ബർഗീസ്. താങ്ക് യു.
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ. ഇത് വോയിസ് യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനത്തോടൊപ്പം നിങ്ങളുടെ ശബ്ദ സന്ദേശവും.
1: ഹായ് വോയിസ് യുവർ ചോയ്സ്,
2: എന്റെ പേര് റിയോണ, എന്റെ സിസ്റ്ററുടെ പേര്
3: റെയ്ന,
2: ഞങ്ങളിപ്പോ ഫിലഡൽഫിയാണ് വിളിക്കുന്നത്. എന്റെ അമ്മമ്മ ചെറിയ ജോൺ ബർത്ത്ഡേ മെയ് 7-ല് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ലവ് യു അമ്മമ്മ.

0: ഹലോ, നമസ്കാരം. ഞാൻ തന്മയാണ്. ഇന്ന് വോയിസ് യുവർ ചോയ്സിലൂടെ കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് വിശ്വരൂപത്തിലെ ഉന്നി കാണാതിനാനിൻ ആ ഒരു പാട്ടാണ്. ഞങ്ങൾ കോളേജ് ലൈഫിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടിയ ഒരു പാട്ടാണ്. അങ്ങനെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ പാട്ട് ഇന്ന് കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.
1: എത്തനെ മുറിനാനേ ഇത്തവണയ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധിക്കും പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരികിടുവായ ആയർദം മായ നീവ. ആയർദം മായ നീവ.

ഹലോ, എൻ്റെ പേര് അർജുൻ. വീട് ഫോർട്ട്കൊച്ചിയിലാണ്. എനിക്ക് സോങ്സ് വളരെ ഇഷ്ടമാണ്. ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് ലോക മൂവിയിലെ നീയേ പുഞ്ചിരി എന്ന സോങ് വെച്ച് തരാമോ? ഈ സോങ് എൻ്റെ ഫ്രണ്ട്സ് ആദിത്യനും അഭിനന്ദനും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്നത്തെ വോയിസ് യുവർ ചോയ്സിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഇതുപോലെ ഇഷ്ടഗാനങ്ങൾക്കായി വോയിസ് മെസ്സേജ് അയക്കാം. എന്നിട്ട് കാത്തിരിക്കാം ചൊവ്വാഴ്ചകളിലെ വോയിസ് യുവർ ചോയ്സിനായിട്ട്. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075 8547341075. നിങ്ങളുടെ പ്രിയഗാനവുമായി ഇതുവരെ ഞാൻ ആർജെ ധന്യ. സ്റ്റേ ട്യൂൺ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
2: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
1: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
2: www.gilgal.in.
0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: യെസ് ഡിയേഴ്സ്, ദാ സമയം അങ്ങനെ 12 മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് യുവർ ചോയ്സിൻ്റെ സമയമാണല്ലേ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ സമയമാണ്. അപ്പോൾ ഫസ്റ്റ് പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ട് വന്നാലും ബാക്കി പാട്ടുകളൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ അയക്കേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ അല്ലെങ്കിൽ വാട്സപ്പ് 3

ഓപ്ഷൻസ് ഉണ്ട്, ഇതിലേതെങ്കിലും ഒന്നിലേക്ക് അയച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ഫോളോ ചെയ്തോ. FM റെയിൻബോ കൊച്ചി 107.5 ഇതാണ് നമ്മുടെ ഇൻസ്റ്റ ID. ഫേസ്ബുക്ക് ID എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. അപ്പോൾ ഇത് രണ്ടും അങ്ങ് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചാടി അതിനകത്ത് താഴെ ആ പോസ്റ്റിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാം, എന്നാലും ഒരിക്കൽ കൂടി പറയാം, 8 5 4 7 3 4 1 0 7 5. അപ്പോൾ ഇന്നത്തെ യുവ ചോയ്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ. ദിവസങ്ങളുടെ പ്രത്യേകതകൾ സാധാരണ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോകാറുണ്ട്. ഇന്നത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ കുറേ നാഷണൽ ഡേയ്സ് ഒക്കെ ഉണ്ട്, നാഷണൽ കാർട്ടൂണിസ്റ്റ് ഡേ, അങ്ങനെ കുറേ കുറേ ഡേയ്സുകളുണ്ട്. ഇതിനിടയിൽ ഒരു കുഞ്ഞ് ഡേയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ശരിയാ, ഇന്ന് ആ ഡേയെ കുറിച്ചും കൂടെ പറയാമെന്ന് വിചാരിച്ചു. നെയിൽസ് ഡേ ആണ്. നെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നഖങ്ങൾക്കുമുണ്ടൊരു ദിവസം അല്ലേ. കാരണം എപ്പോഴും നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇപ്പോൾ ഒരാളെ പുതുതായിട്ട് പരിചയപ്പെടുമോ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കൈകളിലേക്ക് നോക്കും, നഖത്തിലേക്ക് നോക്കും, കാലിലേക്ക് നോക്കും, കാലിലെ നഖത്തിലേക്ക് നോക്കും. നമ്മുടെ വൃത്തി അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ കെയർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്ന നെയിൽസ് ചിലർക്കുണ്ട്. പക്ഷേ ചിലരെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇങ്ങനെ കെയർ ചെയ്യാതെ ചിലപ്പോൾ ഇങ്ങനെ അവരുടെ കയ്യിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗിയില്ലായ്മയൊക്കെ തോന്നും. അപ്പോൾ ഈ നെയിൽസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെയിലിനെ കെയർ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നെയിൽ ആർട്ടും അങ്ങനെ നെയിൽ പോളിഷൊക്കെ വിവിധ തരത്തിൽ, പണ്ടത്തെ പോലെ ചുമ്മാ ഒരു കളർ ഇടുന്നതൊന്നുമല്ല ഇപ്പോഴത്തെ നെയിൽ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ഡിഫറെൻ്റ് ആണ്. അടിപൊളിയായിട്ട് നെയിൽ ആർട്ടൊക്കെ നമുക്ക് തന്നെയും ചെയ്യാം, അല്ലാതെ ഇഷ്ടംപോലെ ഷോപ്പുകളിലൂടെ നെയിൽസ് അടിപൊളിയാക്കി നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി തരും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നെയിൽ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഈ നഖത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? ചിലർ ഇങ്ങനെ കൈകൾ കാല് ഒക്കെ നന്നായിട്ട് കെയർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ആ കാര്യങ്ങളും കൂടെ എനിക്കൊന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ വേഗം മെസ്സേജൊക്കെ അയച്ചോ. നിങ്ങളുടെ പാട്ടുകൾ, നല്ലൊരു പാട്ട് വരുന്നുണ്ട്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് സോങ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫേവറേറ്റ് സോങ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്തക്കൂട്ട്.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആവുമ്പോൾ യുവർ ചോയ്സിലുമായിട്ട് ഇതാ കൂടെ ഉണ്ട് ഞാൻ, കുറേ നല്ല പാട്ടുകളുമായിട്ട് നിങ്ങളും കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പിൽ, എല്ലാ സോഷ്യൽ മീഡിയയിലും മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാത്തിലും കൂടെ ഒരുമിച്ച് അയക്കേണ്ട, ഒരെണ്ണത്തിൽ അയച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങാല്ലേ. ഷാജു മടത്തുമ്പടി മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്ലീസ് പ്ലേ സോങ് അമ്പലക്കുളക്കടവിൽ വെച്ചോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. MLA മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും ആ മൂവിയിലെ സോങ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം വന്ന് മെസ്സേജ് അയച്ച ആളാണ് കേട്ടോ. എല്ലാ തവണയും അതെ, ഏറ്റവും ആദ്യം മെസ്സേജ് അയക്കാം. എനിക്കൊന്ന് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ബിജു മെസ്സേജ് അയച്ചിരിക്കുന്നു, ബിജു വൈറ്റ്ലിയിൽ നിന്ന്. എനിക്ക് അനാർക്കലി എന്ന സിനിമയിലെ സാഹിബ സോങ് വേണം, എന്ന് ഇത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ തരാലോ. ഇൻസ്റ്റഗ്രാമിലേക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഷാജഹാൻ എന്ന മൂവിയിലെ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അലേഖ്യ ദേവുമാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതാണ്, FM Rainbow Kochi 107.5. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് നോക്കുവാണെങ്കിൽ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. എൻ്റെ പേര് മേഴ്സി, പെരുമ്പടപ്പിൽ നിന്നാണ്. എനിക്ക് സ്വപ്നം എന്ന ചിത്രത്തിൽ നിന്നും ഒരു മുഖം മാത്രം കണ്ണിൽ, ഒരു സ്വരം മാത്രം കാതിൽ, മറക്കുവാൻ കഴിയില്ലല്ലോ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് ഡിയർ ജ്വൽ, പ്ലീസ് പ്ലേ ദ ബ്യൂട്ടിഫുൾ സോങ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, ചിത്രം നീ എത്ര ധന്യ. ദാസേട്ടൻ പാടി ഈ മനോഹരമായിട്ടുള്ള ഗാനം ജ്വലിനും ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് RK നായരാണ്, ഒറ്റപ്പാലത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ.

അപ്പോൾ എന്തായാലും പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് വരുന്നു. അപ്പം നെയിൽ ഡേ ആയതുകൊണ്ട് തന്നെ നെയിൽസിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, നല്ലപോലെ നഖമൊക്കെ കെയർ ചെയ്യുന്ന ആളാണോ, നഖത്തെയൊക്കെ പരിപാലിക്കുന്ന ആളാണോ, നഖത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് എപ്പോഴും നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ. ഇന്ന് നെയിൽ ഡേയും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പാട്ടുകൾ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
3: വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് അതാ യുവർ ചോയ്സിന്റെ സമയമാണ്. അപ്പോൾ ഫേവറേറ്റ് പാട്ടുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലേക്കെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് മൂന്നിലും അയച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെസ്സേജുകളിലേക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ട് വിനീത ഷിബു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്ലീസ് പ്ലേ സോങ് മൂവന്തി നേരത്താരോ പാടി, മാനത്തെ വിളിത്തേരെന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പോക്കിർ രാജയിലെ ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്. മാഗി ജോർജ് നമുക്കൊരു പൂവൊക്കെ തന്ന് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇപ്പം എന്തായാലും കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് പാട്ടൊക്കെ വെച്ച് തരാനായിട്ട് സാധിച്ചു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് റോഷ്നി പ്രദീപ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ജ്വൽ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ, സന്തോഷം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് സൽമാ ജമാലുദ്ദീൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താമരക്കിളി പാടുന്നു ഫ്രം ദ മൂവി മൂന്നാം പക്കം, അല്ലെങ്കിൽ കിളികൾ പാടും ഒരു ഗാനം. എന്താണിന്ന് ആകെ കിളികളാണ്, താമരക്കിളി അല്ലെങ്കിൽ കിളി, ഏതെങ്കിലും കിളിയെ വേണം അല്ലേ. സ്വപ്ന സഞ്ചാരി മൂവിയിലെ സോങ് ആണ് കിളികൾ പാടും ഒരു ഗാനം. ഇതിൽ ഏതെങ്കിലും കിളിപ്പാട്ട് വെച്ച് കൊടുക്കണം എന്നാണ് സൽമാ ജമാലുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് നോക്കുവാണെങ്കിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫേസ്ബുക്കിലേക്ക് നോക്കി, ഓക്കെ ഫേസ്ബുക്കിൽ ഓക്കെ വന്നിട്ടുണ്ട്. ഇനി വാട്സപ്പിലേക്ക് നോക്കാം ആരൊക്കെയാണ്. യെസ്, മഴത്തുള്ളികൾ സോങ് പ്ലേ ചെയ്യാമോ? വെട്ടം സിനിമയിലെ സോങ് ആണ്, എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ് നെയിം ഈസ് ആൽഫ്രഡ്. ആൻഡ് എബൌട്ട് നെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നഖം കടിക്കുന്ന ആളാണ് ഞാൻ. ഓ, എനിക്ക് തോന്നുന്നു അത് നഖത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേഗം മെസ്സേജ് അയച്ചല്ലേ. എനിക്ക് എപ്പോഴും അവൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും നെയിൽസ് കടിക്കുന്നത് കൊണ്ട്. ആൻഡ് ഐ ഹാവ് ലോങ് നെയിൽസ്, നല്ല ലൈറ്റ് കളേഴ്സ് നെയിൽ കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ ലൈറ്റ് കളേഴ്സിനേക്കാളും നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ നെയിൽസിൽ അടിക്കാൻ ഭയങ്കര ഇഷ്ടം. ആൻഡ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല മഴത്തുള്ളികൾ സോങ്, വെട്ടത്ത് മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്നൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നെയിൽസ് ഇങ്ങനെ കടിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ചീത്ത കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ നെയിൽ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ, ഈ നെയിൽസ് കടിക്കാതിരിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ് ശരിക്കും നെയിൽ പോളിഷൊക്കെ ചെയ്ത് നമ്മുടെ കൈവയ്ക്കുകയാണ്. ഈ നെയിൽ കടിക്കാൻ വരുമ്പോൾ നമ്മൾ അയ്യോ നെയിൽസിൽ അടിച്ചിരിക്കുന്ന നെയിൽ പോളിഷ് പോകുമല്ലോ എന്ന് വിചാരിച്ച് പലപ്പോഴും ഈ നഖം കടിക്കുന്ന പരിപാടി നമ്മളങ്ങ് നിർത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ നിർത്തിയത്. നെയിൽ പോളിഷ് നമ്മുടെ കയ്യിൽ അടിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ടെൻഷൻ കൊണ്ടാണെങ്കിലും നെയിൽ കടിക്കുന്ന പരിപാടി അങ്ങ് ഒഴിവാക്കാൻ പറ്റി. അപ്പോൾ ഈ നെയിൽസ് കടിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, നെയിൽ പോളിഷൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചാൽ മതി നെയിൽസ്, പിന്നെ നമുക്കത് കടിക്കാൻ തോന്നത്തില്ല. അതെങ്ങനെ ഉണ്ടത്? അതുപോലെ തന്നെ ഈ നഖങ്ങളുടെ ഭംഗിയും ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനായിട്ട് ദിവസം ഉണ്ടല്ലോ വാസ്ലിൻ ഇല്ലേ, വാസ്ലിൻ നല്ലപോലെ കയ്യിൽ പറ്റിയാൽ മതി. ഉറങ്ങുന്നതിന് മുമ്പ് കയ്യിലും നഖത്തിലും ഒക്കെ പറ്റുക. പിന്നെ ഒലിവ് ഓയിൽ പുരട്ടി മസാജ് ചെയ്ത് നഖങ്ങൾ സംരക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് തടയാനും അതുപോലെ തന്നെ നഖത്തിന് നല്ല തിളക്കം കൂട്ടാനൊക്കെ ഒലിവ് ഓയിലും പറ്റിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ വാസ്ലിൻ, ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കയ്യിലും നഖത്തിലും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല നഖങ്ങൾ കിട്ടും. ഇതുപോലെ കുഞ്ഞു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇനി ആരൊക്കെയാണ് ഇതുപോലെ നഖം കടിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞോ കേട്ടോ, ഇനിയും ടിപ്പുകൾ പറഞ്ഞുതരാം. എന്തായാലും നെയിൽ ഡേ ആയതുകൊണ്ട് തന്നെ നഖത്തെക്കുറിച്ചാണ് പറയുന്നത്. നഖം ഇതുപോലെ കെയർ ചെയ്യുന്ന ആളുകളാണോ, നഖമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ, ലോങ് നെയിൽസ് ഒക്കെ വളർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ, അതൊക്കെ വേഗം വേഗം ഇങ്ങ് മെസ്സേജ് അയച്ചോളൂ. ആ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ ജിഷ ജോൺസൺ മെസ്സേജ് അയച്ചിരിക്കുന്നു, സ്നേഹിതനെ ഫ്രം ദ മൂവി അലൈപായുദേ, അല്ലെങ്കിൽ കറുത്തരാവിൻ്റെ കറുത്തമുത്ത് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊന്നു പ്രശാന്ത നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ റെയിൻബോ, എൻ്റെ പേര് പ്രശാന്ത ഹരികുമാർ കളമശ്ശേരി. എനിക്ക് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: You are listening to 107.5 Rainbow FM, Kochi.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആവുമ്പോൾ യുവർ ചോയ്സിൽ നിങ്ങളുടെ പാട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ.ജെ. ജ്വൽ. കുറേ പേര് മെസ്സേജൊക്കെ അയച്ച് കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നേരെ മെസ്സേജിലേക്ക് പോവാണ്. ഹലോ യുവർ ചോയ്സ്, നമസ്കാരം. പ്രതീക്ഷ രമേശാണ് വെള്ളൂരിൽ നിന്ന്, പുത്തൻചിറയിൽ നിന്ന്. ഇന്ന് കല്യാണരാമൻ സിനിമയിലെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ എന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫൗസിയ മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഫ്രണ്ട് ഷാനവാസിൻ്റെ വെഡിങ് ആനിവേഴ്സറി.

ാണ് ഷാനവാസിനും വൈഫ് മിൻസിയയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് ചോക്ലേറ്റ് സിനിമയിലെ ഒരു പാട്ട് വെക്കുമോ, ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്മുടെ വാട്സപ്പിൽ ഓൾറെഡി ഇത് പറഞ്ഞ് ഞങ്ങൾ ആശംസകളൊക്കെ പറഞ്ഞാണ്. എന്നാലും ഒരിക്കൽ കൂടി അവർക്ക് ആശംസകളൊക്കെ നേരുന്നു. എന്തായാലും ചോക്ലേറ്റ് സിനിമയിലെ പാട്ട് വരുന്നുണ്ട്, അവരുടെ അടുത്ത് പ്രത്യേകം പറയണം, പാട്ടൊക്കെ വെച്ചു എന്ന് പ്രത്യേകം പറയണം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഗീതാ ചന്ദ്രൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, തൃപ്പൂണിത്തുറ പുതിയകാവിൽ നിന്നാണ്. എനിക്ക് സൂര്യമാനസം എന്ന മൂവിയിലെ തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് റഹ്മാൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് സർഗം സിനിമയിലെ സ്വരരാഗ ഗംഗാ പ്രവാഹമേ ഈ പാട്ട് തരാമോ, കുറേ നാളായി കേട്ടിട്ട് ദാസേട്ടൻ്റെ ആ മാജിക് ഒന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ഇടക്കൊച്ചിയിൽ നിന്ന് റഷീദ് ജാസ്മിൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെബി സാദത്ത് ധ്രുവം സിനിമയിലെ തുമ്പിപ്പെണ്ണെ വാവ എന്ന ഗാനം വെച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഭരത് ഹരിചന്ദ്രൻ ജ്വൽ പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ സന്തോഷം, സന്തോഷം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്

ദിവ്യകാവിൽ നിന്നാണ് എനിക്ക് സൂര്യമാനസം എന്ന മൂവിയിലെ തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് റഹ്മാൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് സർഗം സിനിമയിലെ സ്വരരാഗ ഗംഗാ പ്രവാഹമേ ഈ പാട്ട് തരാമോ, കുറേ നാളായി കേട്ടിട്ട് ദാസേട്ടൻ്റെ ആ മാജിക് ഒന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. ഇടക്കൊച്ചിയിൽ നിന്ന് റഷീദ് ജാസ്മിൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെബി സാദത്ത് ധ്രുവം സിനിമയിലെ തുമ്പിപ്പെണ്ണേ വാവ എന്ന ഗാനം വെച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഭരത് ഹരിചന്ദ്രൻ, ജ്വൽ പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ സന്തോഷം സന്തോഷം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ദാ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. സുരേഷ് സി ജി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇപ്പോൾ നെയിൽ പോളിഷ് എന്ന് പറയുന്നു, എന്നാൽ പഴയകാലം ഇത് ക്യൂട്ടസ് എന്നാണ് പറയുന്നത്. പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനും ശിവരാത്രിക്കും ഓടിക്കൂടും ലേഡീസ് എല്ലാം ഇത് മേടിക്കാൻ എന്ന് സുരേഷ് സി ജി എൻ എ ഡിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ശരിയാണ് കേട്ടോ. ഈ പള്ളിപ്പെരുന്നാളും ഒക്കെ അതുപോലെ ഉത്സവത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്ന പണ്ടൊക്കെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്നത് ഈ നെയിൽ പോളിഷ് ഒക്കെ ആയിരുന്നു. ഇനി പണ്ടത് ക്യൂട്ടസ് എന്ന് പറഞ്ഞിരുന്നു, ശരിയാ ഞാൻ ഓർക്കുന്നുണ്ട്, ക്യൂട്ടസ് ക്യൂട്ടസ് എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ അത് നെയിൽ പോളിഷിലേക്ക് വഴി മാറുകയായിരുന്നു. എന്തായാലും ഇന്ന് നെയിൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നെയിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടിപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞൊന്നുമില്ല, ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ 5 മിനിറ്റ് നമ്മുടെ കൈകൾ മുക്കി വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ കൈകളിലുള്ള അണുക്കൾ പോവാനും അതുപോലെ തന്നെ നഖങ്ങൾ നല്ല വൃത്തിയാകാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ, ഉപ്പുവെള്ളത്തിൽ 5 മിനിറ്റ് കൈ മുക്കി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ, നമുക്കും ചെയ്തു നോക്കാം ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. അതിന് ചെറിയ ചൂടുവെള്ളത്തിൽ കൈയൊക്കെ മുക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നെയിൽ പോളിഷും നെയിൽസൊക്കെ ഇട്ടിട്ടുള്ള സുന്ദരമായിട്ടുള്ള കൈകളുള്ളവരൊക്കെ മെസ്സേജ് അയച്ചോ. ഇന്ന് നെയിൽ ഡേ ആണ്, അതുകൊണ്ടാണ് നമ്മൾ നഖത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നഖത്തിൻ്റെ ആരോഗ്യം കണ്ടാൽ ഒരാളുടെ ആരോഗ്യം പറയാമെന്നൊക്കെ എവിടെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നഖത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന നല്ല നല്ല ഫുഡ് കഴിച്ചാൽ മാത്രമാണ്, നല്ല കാൽസ്യമൊക്കെ അടങ്ങിയ ഫുഡുകൾ കഴിച്ചാലാണ് നെയിൽസിന് നല്ലത്. കാൽസ്യവും പ്രോട്ടീനും എല്ലാം നെയിൽസിനും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. എനിക്കും എൻ്റെ ഫ്രണ്ട് വിജി ആൻഡ് ബൈജു എന്നിവർക്ക് വേണ്ടിയിട്ട് കുറുക്ക് സീരത്തവളെ മുതൽവൻ മൂവിയിലെ സോങ് ഒന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടോപ്പ് റൈഡേഴ്സ് ഒക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നമസ്കാരം, ആലപ്പുഴയിൽ നിന്ന് അന്ന ഷിബു, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? പിന്നല്ല, പാട്ട് വെച്ച് തരാനല്ലേ നമ്മളിവിടെ ഉള്ളത്. വേഗം മെസ്സേജ് അയച്ചോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ് ഇനി നമ്മുടെ വാട്സപ്പ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ജ്വൽ ജി ഇന്നെൻ്റെ ഫ്രണ്ട്, ആ അത് നമ്മൾ ഓൾറെഡി വായിച്ചതാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് നോക്കട്ടെ. രഘുനാഥ് രാമനാമടം മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഞാൻ മേരിക്കുട്ടി എന്ന മൂവിയിലെ ദൂരെ ദൂരെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, അപ്പുക്കുട്ടൻ മുറുത്താട്ടിൽ വേണുഗോപാലൻ, FM കൊച്ചിയുടെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് ദിൽ ക്യാ കസൂർ ലേ ആഷിക്കി മേം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഏത് സിനിമയിലെയാണ് ഈ ഗാനം? വേണുഗോപാൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ പാട്ടുകൾ 1 by 1 വരുന്നുണ്ട്. സമയം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയി കഴിഞ്ഞു. 12:50 മലയാളത്തിൽ വാർത്തകളുണ്ട്. അതിനുശേഷം നമ്മുടെ യുവ ചോയ്സ് തുടരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.

0: കേൾക്കാം. മലയാളത്തിൽ വാർത്തകൾ, അതിനുശേഷം യുവർ ചോയ്സ് തുടരുന്നതായിരിക്കും.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. അസമിലും എൻഡിഎ അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി എൻഡിഎ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. യുഎഇയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി. ഇതാദ്യമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUPയും 2 സീറ്റിലും CPMഉം AISFഉം ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും DMK

0: നേതാവുമായ എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ ടി വി കെ സ്ഥാനാർത്ഥി വി എസ് ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും ടി വി കെ സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 അംഗ നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ ടി വി കെയ്ക്ക് 10 സീറ്റുകളുടെ കുറവുണ്ട്. ഭരണകക്ഷിയായ ഡി എം കെ 59 സീറ്റുകളിൽ ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ എ ഐ എ ഡി എം കെ 47 സീറ്റുകളാണ് നേടിയത്. പി എം കെ 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും നേടിയപ്പോൾ സി പി ഐ എം 2 സീറ്റിലും ബി ജെ പി 1 സീറ്റിലും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അസമിലും എൻ ഡി എ അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 എൻ ഡി എ സഖ്യം വിജയിച്ചു. ബി ജെ പി 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ എ ജി പി 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19 എ ഐ യു ഡി എഫ് ആർ ജെ ആർ ഡി എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും യു ഡി എഫ് വിജയിച്ചു. എൽ ഡി എഫിന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. എൻ ഡി എ 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ എൻ ഡി എ സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ ബി ജെ പി കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. എൻ ഡി എയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ഇന്നലെ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യു എസ് നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ യു എ എ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്.
0: ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യു എ ഇയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം എൽ പി ജി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും ഐ എം എഫ് മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും ഐ എം എഫ് മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു

0: ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോ ലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76703-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23936-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ IIT മദ്രാസ് ടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം PhD പ്രബന്ധങ്ങളിലും അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും സമൂഹത്തിന് പ്രയോജനകരമായ പ്രായോഗിക കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Our talent pool is leading the global goods in many ways, but time has come to refurbish the entire process. Why don't we innovate in our country? Our country is an open laboratory. Science and innovation and technology, when it has been invented, when human being has been pushed to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he is pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6-ാം സ്ഥാനത്താണ് ചെന്നൈ, 7-ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്ടിക്കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAE ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: Your choice. Your one-stop destination for finest music. Music. Your choice.
3: യുവ ചോയ്സിലേക്ക് തിരിച്ചെത്താൻ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. കുറേ പേര് മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിലേക്ക് എല്ലാം മെസ്സേജ് അയച്ച് കാത്തിരിക്കുന്ന കുറേ പേരുള്ളത് കൊണ്ട് ഞാൻ നേരെ മെസ്സേജിലേക്ക് പോവാണ്. നെക്സ്റ്റ് മെസ്സേജ് ആനി ബിജു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കൊരട്ടിയിൽ നിന്നാണ്. മുഖചിത്രം സിനിമയിലെ ചെമ്പരുന്തിൻ ചേലുണ്ടേ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ലീബ പുരുഷോത്തമനാണ്. ഇന്ന് എൻ്റെ ബ്രദർ ലീബുവിന്റെയും ബിനുവിന്റെയും 25-ാം വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് തരുമോ? നമ്മുടെ വാട്സപ്പിലും ചോദിച്ചായിരുന്നല്ലോ. ഓക്കെ, ചിത്രം പറഞ്ഞിരിക്കുന്നത് ചക്കര ഉമ്മ എന്ന മൂവിയിലെ സോങ് ആണ്. വാസരം തുടങ്ങി, ഒരു ജീവിതം തുടങ്ങി, ഈ ഗാനം കേൾപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 25-ാം വാർഷികം ആഘോഷിക്കുന്ന അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ റെയിൻബോയുടെ എല്ലാം വക ആശംസകൾ. അപ്പോൾ പാട്ട് വെച്ച് തരുന്നിട്ടുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞേ കേട്ടോ. ആൻഡ് തോമസ് കെ മെസ്സേജ് അയച്ചിരിക്കുന്നു, ജ്വൽ ജി ക്ലിയെ ക്ലിയെ എന്ന ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തോമസ് കണ്ണമ്പുഴ ഇടപ്പള്ളിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറേ നാളായല്ലോ മെസ്സേജൊക്കെ കണ്ടിട്ട്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ലെച്ചു എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് തമിഴ് സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മന്മദറാസ സോങ് ആണ് ബ്രദറിന് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ കുറേ പേര് പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് അന്ന ഷിബു ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവ് എന്ന മൂവിയിലെ പാതി പാതി എന്ന സോങ് വെച്ച് തരുമോ? ഡെഡിക്കേറ്റ് ഓൾ ലിസ്ണേഴ്സ് മെസ്സേജ് അയച്ചിരിക്കുന്ന മിസ്റ്റിക്കൽ തിങ്കറാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ വാട്സപ്പിലേക്ക് നോക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഒരാളുണ്ടല്ലോ, എൻ്റെ പേരക്കുട്ടി നെയില് കടിക്കും, 6 വയസ്സായി, ആൻഡ്രിയൽ എന്നാണ് നെയിം. ഞാൻ സോക്സൊക്കെ കയ്യിൽ എടുത്ത് കൊടുക്കും, എന്നാലും നഖം കടിക്കും. നല്ല

ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? നോർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് റോസ്ലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഈ നഖം കടിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു എന്താ പറയുക, നമ്മൾ അറിയാതെ നഖം കടിച്ചു പോകും. പക്ഷെ അതിന് കുറേ പരിപാടികളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ നഖം കടിക്കുന്നത് ചിലപ്പോൾ ടെൻഷൻ കാരണം, മാനസിക സമ്മർദ്ദമായിട്ട് ഇങ്ങനെ ടെൻഷൻ വരുമ്പോഴാണ്. എന്തായാലും കൊച്ചുകുട്ടിക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുമല്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ നഖം കടിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആശങ്കാകുലരായിട്ടിരിക്കുന്ന സമയത്ത്, ഏകാന്തത, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ നഖം കടിക്കുക. പിന്നെ ചിലത് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കൂടെ തന്നെ കൂടി ചേർന്ന് ശീലമായി പോകുന്നത് കൊണ്ട് നഖം കടിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് കുറേ പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ നഖം കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ ആരോഗ്യത്തിന് ദോഷം വരും. പിന്നെ ഈ നഖത്തിലിരിക്കുന്ന അഴുക്കൾ നമ്മുടെ വയറിലേക്ക് പോയിട്ട് അങ്ങനെ അണുബാധ വരും, വയറുവേദന വരും. അതുപോലെ തന്നെ നഖത്തിൻ്റെ വളർച്ച, നഖം ബലമില്ലാതാകും, വളർച്ച മുരടിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പല്ലിൻ്റെ ആകൃതി വരെ നഷ്ടപ്പെട്ടു പോകുന്ന പറയുന്നത് നഖം കടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നഖം കടിക്കുന്നതിന് ടിപ്പ് ചോദിച്ചപ്പോൾ, കൊച്ചുകുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കയ്യിലാണെങ്കിലും സോക്സ് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അവർ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വലിയവർക്കാണെങ്കിൽ, ലേഡീസിനാണെങ്കിൽ നെയിൽ പോളീഷൊക്കെ ഇടാം. പിന്നെ ഈ ചില നെയിൽ പോളിഷ് കിട്ടും, ഭയങ്കര കയ്പുള്ള നെയിൽ പോളിഷ്, അത് നെയിൽസിൽ അടിച്ചു കഴിഞ്ഞാൽ നഖം കടിക്കുമ്പോൾ കയ്പ് വരുമ്പോൾ അത് നമുക്ക് മാറ്റിക്കളയാം. പിന്നെ വേറൊരു ഇത് നഖം കടി എന്ന് പറയുന്ന സംഭവം നിർത്താനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഖം ഇപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നഖം കടിച്ച് കളയാനുള്ളതില്ലല്ലോ. അപ്പോൾ എന്നും രാവിലെ നഖം വൃത്തിയാക്കുക, വെട്ടിക്കളയുക എന്നുള്ളതാണ് ഒരു വഴി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ കൈ ബിസി ആക്കി വയ്ക്കുക. ഈ കയ്യിൽ സ്ട്രെസ് ബോളൊക്കെ ഇല്ലേ, ബോൾസൊക്കെ, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറേ നേരമൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെപ്പോഴും കൈകൾ കൊണ്ട് ബിസി ആണെങ്കിൽ നഖം കടി ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വലിയവരാണെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴികൾ, യോഗ, വ്യായാമങ്ങളൊക്കെ ശീലിക്കുകയാണെങ്കിൽ നഖം കടി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് നെയിൽ ഡേ ആയതുകൊണ്ടാണ് നെയിൽസിനെ കുറിച്ച് ഞാൻ ഇത്രയും വിശേഷങ്ങളും ഇത്രയും ടിപ്സൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കൊച്ചുകുട്ടിക്ക് വേണ്ടി 6 വയസ്സുകാരന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ 2 സോങ്സ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബിസ് ടീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www.gilgal.in.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5, മ്യൂസിക്കലി യേഴ്സ്.
5: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 14 മിനിറ്റ് ആവുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് നമ്മുടെ യുവേഴ്സ് ചോയ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കൂടെ ഉണ്ട് ഞാൻ RJ ജുവൽ. ശിവദാസിനി ശിവദാസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂരിൽ നിന്ന് പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, മന്മദറാസ സോങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ലിച്ചു. ഓക്കെ, ആൻഡ് നന്ദു കേസ് വാണ്ടഡ് മൂവിയിലെ ചങ്കെടുത്ത് കാട്ടിയാൽ, അല്ലെങ്കിൽ ചെസ് മൂവിയിലെ ചന്തം കാളന്തി നാദം, ഈ സോങ് ഏതെങ്കിലും വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റ് ടു ഓൾ റെയിൻബോസ് ലിസ്ണേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷേർലി ജെറോം പറഞ്ഞിട്ടുണ്ട്, ഹായ് ജുവൽ, ഗുഡ് ആഫ്റ്റർനൂൺ, പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ. ഓ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ആരതി എം രാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരുമോ, ജൂലിയാണ്, ദോസ്ത് മൂവിയിലെ മഞ്ഞു പോലെ മാൻകുഞ്ഞു പോലെ, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് മൂവിയിലെ കാത്തിരുന്ന പെണ്ണല്ലേ, ഇതിൽ ഏതെങ്കിലും പാട്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് രമേഷ് വെള്ളൂർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ജുവൽജി നെയിൽ സൗന്ദര്യം കൂട്ടാൻ ചെറു ചൂടിൽ ഉപ്പുവെള്ളത്തിൽ വെക്കുവാൻ പറഞ്ഞല്ലോ. അയ്യോ, നെയിലിൻ്റെ സൗന്ദര്യമല്ല, നെയിലിൻ്റെ എന്താ പറയുക, സംരക്ഷണത്തിനും അതുപോലെ തന്നെ നെയിലുള്ള അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ോ ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ വെക്കാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ BP ഉള്ളവർക്ക് പണി കിട്ടുമെന്നാണ് രമേഷ് ജി പറഞ്ഞിരിക്കുന്നത്. BP കൂടും, തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോകേണ്ടി വരും, തീർച്ചയാണ്, എൻ്റെ അനുഭവമാണ് പറഞ്ഞതെന്നാണ് രമേഷ് ജി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൈ വെള്ളത്തിൽ, അല്ലെങ്കിൽ നഖമൊക്കെ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ BP കൂടുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ BP കൂടുന്നു കേട്ടിട്ടുണ്ട്, പക്ഷേ ഉപ്പ് വെള്ളത്തിൽ, ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ കൈമുക്കി വെച്ച് കഴിഞ്ഞാൽ BP കൂടും, എന്താ പറ്റിയ ഒരാളാണ്, അങ്ങനെ സംഭവിച്ച ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആരും ചെയ്യണ്ട കേട്ടോ. ആൻഡ് സ്റ്റീവ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഗുപ്ത് എന്ന ഹിന്ദി സിനിമയിലെ സോങ് വെച്ച് തരുമോ. സ്റ്റീവ് എന്ന പേര്, ഓക്കെ, താഴെ ജീന പാലാരിവട്ടെന്നുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് സരസ്വതി രാജൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥിരമായിട്ടുള്ള ശ്രോതാക്കൾ എല്ലാവരും ഇന്ന് കേട്ടുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് ജോസഫ് CA മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പടി പോട് ഗില്ലി മൂവിയിലെ സോങ് ആണ് അയച്ച് ചോദിച്ചിരിക്കുന്നത്. കുറേ പേര് നമുക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്കിലെ കുറേ മെസ്സേജുകൾ ഞാൻ വായിച്ചു തീർന്നു. ഞാൻ റാണി ബാബു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പെരുമഴക്കാലം സിനിമയിലെ രാക്ലിതൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പാട്ട് കേട്ടുകൊണ്ട് നഖം കടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, നമ്മളിന്ന് നെയിൽ ഡേ ആയിട്ട് നഖം കടിക്കരുത്, നഖത്തിൻ്റെ ആരോഗ്യം അതാണ് ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേട്ടുകൊണ്ട് നഖം കടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ല കുട്ടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഖം കടിക്കുന്നവരുടെ വിരലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അയ്യടാ എന്ത് പറ്റിയെന്ന് തോന്നും, അത്രയും ഇതാണ്, കടിച്ച് കടിച്ച് കടിച്ച് തൊലിയൊക്കെ കടിക്കുക. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചീത്തശീലാണ്. ആ ചീത്തശീലം നമ്മൾ എന്തായാലും മാറ്റിയെടുക്കാം. ഞാനൊക്കെ പണ്ടങ്ങനെ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോൾ

ഒന്നില്ല കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റിയെടുക്കാൻ എന്നെ സഹായിച്ചത് ഞാൻ കയ്യിൽ നഖം വളർത്തി നെയിൽ പോളിഷ് ഇട്ട് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ആ നഖം കടിക്കലങ്ങ് നിർത്തി. എന്തായാലും അത് നല്ലതായിട്ട് ട്രൈ ചെയ്യുക. ഈ പറഞ്ഞ പോലെ നഖത്തിൽ നല്ല കയ്പുള്ള നെയിൽ പോളിഷ് വാങ്ങാൻ കിട്ടുന്നതെന്ന് പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കയ്പുള്ള നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നഖം കടിക്കുമ്പോൾ കയ്പ് വരുമ്പോൾ നമ്മൾ നിർത്തുക. അതും ട്രൈ ചെയ്യാം. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ സോക്സ് ഇട്ട് കൊടുക്കും. അതിനേക്കാൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കയ്യ് അടങ്ങിയിരിക്കാൻ അനുവദിക്കാത്ത എന്തെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും പ്ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ അടങ്ങിയിരിക്കില്ലല്ലോ, അത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അതുപോലെ ബോൾസ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെസ് ബോളില്ലേ, അതൊക്കെ ആ സ്മൈലി ബോൾ അതൊക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ പല പല ടിപ്സുകളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ ശീലം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നമ്മുടെ വാട്സപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ വീഡിയോ മെസ്സേജ് വരെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത്രയൊന്നും വേണ്ട കേട്ടോ, വീഡിയോ മെസ്സേജൊന്നും വേണ്ട. നമ്മൾ മെസ്സേജ് സാധാ മെസ്സേജ് അയച്ചാൽ മതി. ഹാൽവിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പൂക്കൾ പൂക്കും എന്ന മൂവിൽ എന്ന സോങ്ങാണ്, മദ്രാശി പട്ടണം എന്ന മൂവിയിലെ സോങ്ങാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വനജ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല പാട്ടുകളാണ് ഇന്ന് എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത്, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ പാട്ടുകൾ വരുന്നു, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. നെക്സ്റ്റ് സോങ് ഫ്രം ദ മൂവി തിരുടാ തിരുടിയിലെ സോങ്ങാണ് മന്മദ റാസ. സ്റ്റേ ട്യൂൺ.

0: ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
1: ആബിസ്തീം ആൻഡ് സോനാബാദ്,
0: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
1: www.gilgal.in.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: വെൽക്കം ബാക്ക് ഡിയ സമയം. അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു 1-1.5 ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫുഡിന്റെ സമയം അല്ലേ. അതും കഴിഞ്ഞ് അങ്ങ് പോകണ്ട, ഒരു 2 മണിക്കായി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടൊരു ഈവനിങ് ടൈമിലേക്ക് അടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 1-1.5 ആ ഒരു സമയത്താണ് ഫുഡ് കഴിക്കാൻ ഏറ്റവും നല്ല സമയം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ കുറേ മെസ്സേജുകൾ പാട്ടുകൾ എല്ലാം വന്നിട്ടുണ്ട്. ഒപ്പം ഇതാ ഇപ്പം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം മെസ്സേജ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി ഇതാണ് FM Rainbow Kochi 107.5, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി ഇതാണ് Akashvani Kochi FM Rainbow 107.5. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ് 8547341075. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നോക്കാം, കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നസീമ നൌഷാദ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇനായക്കുട്ടിക്കും ഇനാറക്കുട്ടിക്കും വേണ്ടിയിട്ട് പുന്നകൈ മന്നലിലെ ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ആർ കെ നായർ മെസ്സേജ് അയച്ചിരിക്കുന്നത്, നഖം ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചാൽ ബി പി കൂടുമെന്ന് പറയുന്ന ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ്. അച്ചാറുകൾ, പപ്പടം, ഉണക്ക മീൻ ഇവയൊക്കെ കഴിച്ചാൽ ബി പി കൂടും എന്ന് കേട്ടിട്ടുണ്ട് ഞാനും. ഷഹീബ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ ജുവൽ, കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു ഡിയർ. ലക്ഷ്മൺ മെസ്സേജ് അയച്ചിരിക്കുന്നു, എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് റോജാ മൂവിയിലെ പുതുവെള്ളയും മഴയും ഈ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടും വരുന്നുണ്ട്. ചാർലി കെവി മെസ്സേജ് അയച്ചിരിക്കുന്നു, കളഭം ചാർത്തിയ സുമംഗലി ഗാനങ്ങൾ, എന്തായാലും നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്. ആർ ജെ ജുവൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് യു, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക്, നമ്മുടെ വാട്സപ്പ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് റെയിൻബോ, റൺവേ മൂവിയിലെ ഒരു സോങ് വെച്ച് തരുമോ. പറവൂരിൽ നിന്നാണ് പ്രജീഷയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, കരിമിഴി കുരുവികൾ കവിത പാടിയോ, വരികൾ ONV.

ഈ സംഗീതം ജോൺസൺ മാഷിൻ്റെയാണ്. ചിത്രം പറന്ന് പറന്ന് പറന്ന് രജിത് മുതുവിളയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ എന്തായാലും പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നെയിൽ ഡേ ആയതുകൊണ്ട് തന്നെ നഖങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ, നഖങ്ങളൊക്കെ കെയർ ചെയ്യാറുണ്ടോ, അതോ നഖമൊക്കെ കടിക്കുന്ന ശീലമുള്ള ആളാണോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെയിൽ ഡേ ആണ് ഇന്ന്, നാഷണൽ നെയിൽ ഡേ ആണ്. അപ്പൊ എന്തായാലും അതിൻ്റെയും കൂടെ മെസ്സേജ് അയച്ചോളൂ. അങ്ങനെയൊക്കെ ശീലമുള്ള ഒരാളാണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, ഇപ്പൊ പാട്ടിലേക്ക് പോയിട്ട് വേഗം തിരിച്ചെത്താം. കൂടെയുണ്ട് യുവർ ചോയ്സുമായി ഞാൻ ആർ ജെ ജ്വൽ.

0: अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 107.5 FM Rainbow.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ 48 മിനിറ്റ് ആവുമ്പോൾ യുവ ചോയ്സിന്റെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും പാട്ടുകൾ ഇവിടെ തീർന്നില്ല കേട്ടോ. കുറേ പേര് പാട്ട് ചോദിച്ച് ഇനിയും ഇനിയും ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇനി ഇതാ അനിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു, വാഴ 2 ഏതെങ്കിലും ഒരു സോങ് വെച്ച് തരുമോ, ഡെഡിക്കേറ്റ് ടു ആദി, അച്ചു, നീലു, കുഞ്ഞാറ്റ. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ട് ഇവരെല്ലാവരും കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വാഴ 2 പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് വാട്സപ്പിലേക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ് റെയിൻബോ, ഗുഡ് ആഫ്റ്റർനൂൺ, കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോർത്ത് പറവൂരിൽ നിന്ന് റോസ്ലി ചേച്ചിയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേട്ടുകൊണ്ട് കൂടെ ഇരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് ഫേസ്ബുക്കിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇനിയും കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നായ കുട്ടിക്ക് നമ്മൾ ഓൾറെഡി വായിച്ച മെസ്സേജാണ്. ഇനി വായിക്കാൻ ഏതെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ മെസ്സേജുകളൊക്കെ ഏകദേശം വായിച്ച് തീർന്നിട്ടുണ്ട്. പാട്ടുകൾ ഇനിയും ഉണ്ട്, പാട്ടുകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നന്ദു ചോദിച്ച ചെസ് മൂവിയിലെ സോങ് ഒക്കെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും നോക്കട്ടെ, സമയമുള്ളതുപോലെ പ്ലേ ചെയ്ത് തരാം. അപ്പോൾ നെക്സ്റ്റ് സോങ്ങിലേക്ക് 2 സോങ്സ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: News, views, entertainment. This is Rainbow FM 107.5. Musically yours.
3: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ യുവർ ചോയ്സ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ എന്ന് എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അത് ഒരാളാണ് തിരിച്ച് പറഞ്ഞിരിക്കുന്നത്, ജുവൽ ഫുഡ് കഴിച്ചോ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ ഉണ്ട് കേട്ടോ എന്നാലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ നല്ല കക്ക ഫ്രൈയും പിന്നെ പരിപ്പും തക്കാളിയും കൂടെ ചാറാക്കി വെച്ചതും കഴിക്കുന്നത്. ആഹാ, എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചോളൂ. റോസ്ലി ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ ഇനി ഒരു പാട്ട്, വാഴ മൂവിയിലെ പാട്ടും കൂടെ വെച്ച് നമ്മളിങ്ങനെ ബൈ ബൈ പറയാൻ റെഡിയായി നിൽക്കുകയാണ്. നെയിൽ ഡേ ആയതുകൊണ്ട് നെയിലിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഇപ്പോൾ കക്കയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നല്ലതാണ്. കാൽസ്യം, അയൺ, വിറ്റാമിൻസ് അടങ്ങിയ ഭക്ഷണം ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ നഖത്തിൻ്റെ ബലം കൂട്ടും. ഈ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലെ പോഷകക്കുറവ് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കുക, ആവശ്യത്തിന് ഫുഡ് കഴിക്കുക, അനാവശ്യമായിട്ട് വലിച്ചു വാരി കഴിക്കാതിരിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നഖം കടി എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ട ഒരു ശീലം തന്നെയാണ്. കാരണം ഈ നഖം കടിക്കുന്ന നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന സാധാരണ എല്ലാവർക്കും ഒരു സാധാരണയായിട്ട് കാണുന്ന ദുശീലമാണ്. ഇതിന് ഒരു പേരുണ്ട് കേട്ടോ, ഒനീച്ചോ ഫോബിയ. ഫോബിയ എന്നാണ് നമ്മൾ ഇതിനെ എല്ലാത്തിനും പറയുന്നത്. അപ്പോൾ ഒനീച്ചോ ഫോബിയ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം ഈ നഖം കടിയൊക്കെ ഒഴിവാക്കുക, നെയിൽസിനെ സന്തോഷമായിട്ട് നല്ല ഭംഗിയായിട്ട് വെക്കുക എപ്പോഴും. അപ്പോൾ ടാറ്റ ബൈ ബൈ പറയുന്ന ഇത്രയും സമയം നിങ്ങളോടൊപ്പം യുവ ചോയ്സിൽ ഉണ്ടായിരുന്ന ഞാൻ ജുവലാണ്. ഇനി കേൾക്കാം 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, ദെൻ നോൺ സ്റ്റോപ്പ് റെയിൻബോ. സോ സ്റ്റേ ട്യൂൺഡ്.

0: News, views, entertainment.
1: This is
0: Mindo FM 107.5. Musically yours.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടു ലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി അംഗീകരിച്ച് ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിലും അസമിലും നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ പരിചരിക്കുന്നതിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമെന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും.
1: ന്യൂസ് റെയിൻബോ. This is Rainbow FM 107.5. Musically yours. On the go, drive time music. On the go on Rainbow FM 107.5. On the go. Drive time music.

0: ശ്രേയ ഘോഷാലിന്റെ ഒരു അടിപൊളി പാട്ടായിരുന്നു പി കെ മൂവിയിൽ നിന്ന്.
1: അതെ അതെ, നങ്ക പൊങ്ക നങ്ക പൊങ്ക ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അമീർ ഖാനെ ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും.
0: അതെ അതെ അതെ അതെ, എന്തൊരു അഭിനയാണല്ലോ അതില്.
1: പിന്നെ നല്ലൊരു ഫിലിമായിരുന്നു.
0: പിന്നെ അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രിയ ഗിരീഷ്?
1: നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുകയാണല്ലേ, പാട്ടൊക്കെ കേട്ട്
0: പാട്ട് കേട്ട് ഒരു ഭാഗത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
1: അതെ അതെ അതെ. അപ്പോ നമുക്ക് ഇനി അങ്ങോട്ട് നല്ല റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു മൂഡോടുകൂടി തന്നെ അങ്ങോട്ട് പോവാല്ലേ.
0: അതെ അതെ അതെ,
1: അടിപൊളി പാട്ടുകൾ
0: മ്യൂസിക്കിലൂടെ. അതെ, ഓൺ ദ ഗോ ജാക്ക് ടൈം മ്യൂസിക് ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം. അപ്പോ ഇനി അടിപൊളി മ്യൂസിക്കും ഒപ്പം ചില വിശേഷങ്ങളും പിന്നെ കുറെ ഗെയിമും ഒക്കെ ആയിട്ട് നമ്മൾ പതിവ് പോലെ തന്നെ ഇന്ന് ഓൺ ദ ഗോ ഇവിടെ തുടങ്ങുകയാണ്.
1: അതെ, അപ്പോ ഞാൻ ആർ ജെ പ്രിയ.
0: ഞാൻ ആർ ജെ സിമി. അപ്പോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ഇന്ന് മെയ് 5th ആണ്.
1: മെയ് 5th ആണ്. ഈ മെയ് 5th ഇന്ന് കുറേ പ്രത്യേകതകളുണ്ട്.
0: ഒത്തിരി പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ്.
1: അതെ അതെ, സാധാരണ നമ്മൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടോ പറയാതിരിക്കാം.
0: അതിൽ ആദ്യത്തെ പ്രത്യേകത എന്താ തോന്നിയത് പറയും.
1: ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ നമ്മുടെ ഹാൻഡ് ഹൈജീൻ അത് വളരെ പ്രധാനമല്ലേ.
0: തീർച്ചയായിട്ടും
1: നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത, അതായത് ഓ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കഴിക്കുക, നമ്മുടെ കൈകളുടെ ആ ഒരു ശുചിത്വം
0: നമ്മൾ
1: ശ്രദ്ധിക്കാതെ പോവാറുണ്ട്
0: പലപ്പോഴും. അങ്ങനെ തന്നെ, സാധാരണ നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് ഈ കാര്യത്തിൽ കൂടുതൽ അവെയർ ആയത്.
1: തീർച്ചയായിട്ടും കൈ കഴുകേണ്ട രീതി.
0: അതെ അതെ അതെ അതെ, ഇത് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ആ കോവിഡിന്റെ സമയത്തായിരുന്നു. എങ്ങനെയൊക്കെ കൈ കഴുകാം, എത്ര നേരം കൈ കഴുകാം എന്നുള്ളത്. കൈ കഴുകാതെ ഒരു മനുഷ്യന് ഒരു സാധനം പോലും തൊടില്ലായിരുന്നു. ബസ്സിൽ കയറുമ്പോ എന്താ പറയാ, സാനിറ്റൈസർ അടിക്കുന്നു. അങ്ങനെയൊക്കെ
1: കൈകൾക്ക് അത്രയും
0: പ്രാധാന്യം,
1: കൈ കഴുകലിന്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞത് കോവിഡ് കാലഘട്ടത്തിൽ.
0: ഹൈജീനിന് പ്രാധാന്യം കൊടുത്തിരുന്നു നമ്മള് അപ്പൊ ഇപ്പോഴാണെങ്കിൽ. പക്ഷേ അതിനുശേഷം നമ്മളിപ്പോ അതെല്ലാം കാറ്റിൽ പറത്തിന്ന് തോന്നുന്നു.
1: അതെ അതെ, പിന്നീട് നമ്മള് പഴയ പോലെ ആയോ എന്നൊരു സംശയമുണ്ട്.
0: അതെ അതെ,
1: അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെയൊക്കെ ഒന്നും കൂടി
0: ഓർമ്മിപ്പിക്കാൻ
1: വേണ്ടിയിട്ട് ചില ഡേകൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്, ആചരിക്കാറുണ്ട്.
0: അതെ, ഹാൻഡ് ഹൈജീൻ ഇൻ ഹെൽത്ത് കെയർ, അതായത് നമ്മളെപ്പോഴും നമ്മുടെ കൈകൾ എപ്പോഴും ശുചിത്വമുള്ളതായിരിക്കണം. നമ്മള് കാണുമ്പോഴേക്കും ഹോ ഇതിലഴുക്കൊന്നുമില്ല,
1: ശരിയാട്ടോ, കുഴപ്പമൊന്നുമില്ല, കൈയൊക്കെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്.
0: നമ്മൾ പുറത്തു പോയി കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോ എങ്ങും കൈയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ പൈസ, നമ്മുടെ ക്യാഷ്,
1: ഏറ്റവും
0: കൂടുതൽ അഴുക്കുള്ള സംഭവം ക്യാഷാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഇതൊന്നും നമ്മൾ കാഴ്ചയിൽ നമ്മുടെ
1: കാണില്ല.
0: പക്ഷേ നമ്മൾ സോപ്പിട്ട് കൈ കഴുകി കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു വൈറ്റ് കളറിലെ ഒരു വാഷ് ബേസൺ ആണെങ്കിൽ അതിലൊന്നും നമ്മൾ ശരിക്കും സോപ്പിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് കൈ കഴുകുമ്പോഴുണ്ടല്ലോ,
1: നമ്മുടെ കയ്യിൽ
0: ബ്ലാക്ക് കളറിൽ തന്നെ പോകും. പറയുന്ന കാരണം എന്താണെന്നറിയാമോ, അത്രയും പൊടി,
1: അതെ അതെ അതെ,
0: പൊടി പടലങ്ങൾ നമ്മുടെ കയ്യിലും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോ ആ കൈ വെച്ചിട്ടായിരിക്കും നമ്മൾ മെച്ചപ്പുറത്തിരിക്കുന്നെങ്കിലും
1: കഴിക്കുന്നതോടൊപ്പം തന്നെ കീട്ടാണു.
0: അതെ, കീടാണു എന്ന് പറഞ്ഞു
1: നമ്മുടെ ഉള്ളിലേക്ക് പോകും പറഞ്ഞിട്ട്.
0: അതെ അതെ അതെ, അപ്പൊ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പൊ ഇതിനൊക്കെ കൂടിയുള്ള ഒരു അവയർനെസ് ആണ് ഇന്നത്തെ ദിവസം.
1: അതെ, അപ്പൊ നമുക്ക് എന്തായാലും മെയ് 5th ഫസ്റ്റ് അവയർനെസ് ആയിട്ടുള്ള വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലേ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എല്ലാരും കൈയൊക്കെ കഴുകാൻ ചെറിയ മടിയുള്ളവരുണ്ടെങ്കിലും കഴുകിക്കോളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ കൈയൊന്നും മൈക്രോസ്കോപ്പിന്റെ എന്തെങ്കിലും അടിയിലൊക്കെ വെച്ച് നോക്കുമ്പോ അറിയാം, അതിനകത്ത് കീട്ടാടുക്കൾ ഓടി കിടക്കുന്നത് കാണാൻ.
0: നമ്മൾ തന്നെ ചിലപ്പോൾ ബോധം കിട്ടും, മാത്രമല്ല നമ്മളുടെ മാത്രമല്ല കുട്ടികളുടെയും കൂടെ ശ്രദ്ധിക്കണം.
1: അതെ അതെ, കുട്ടികളിലെ മെയിൻ ആയിട്ട്.
0: അതെ,
1: അപ്പൊ അങ്ങനത്തെ ഒരു അവയർനെസ് ഫസ്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: തീർച്ചയായിട്ടും. അപ്പൊ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പറഞ്ഞാണ്. സമയം 5 മണി കഴിഞ്ഞിട്ട് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5
1: അങ്ങനെ 5 മണി കഴിഞ്ഞിട്ട് 41 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: അതെ, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദാ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കൽ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ,
2: റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: റോഡിലൂടെ വാഹനത്തിൽ പോകുമ്പോൾ ചിലർക്കൊരു പണിയുണ്ട്.
2: എന്താ അത്?
1: റോഡ് നമ്മുടെ നമ്മുടെ വീട്ടിലെ സ്വത്താണ് എന്ന് വിചാരിച്ച് പലപ്പോഴും റോഡിലേക്ക് എല്ലാവരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്, അതിനുള്ള അവയർനെസ് എല്ലാം നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ ചിലരോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല.
2: അതെ അതെ, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചിലരുണ്ട്.
1: അത് ഓ എങ്കിൽ ശരി കാണട്ടെ എന്ന് വിചാരിച്ച് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല.
2: അതെ,
1: പക്ഷെ വേറൊരു
2: പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ
1: ഫൈൻ അടക്കണം
2: അല്ലെങ്കിൽ അതിന് വേണ്ട പണിഷ്മെന്റ് കൊടുത്താലോ ഇവരൊക്കെ നിർത്തുമോ?
1: അതെ, പക്ഷേ ഇതിന് വേറൊരു ഒരു കാര്യം കൂടിയുണ്ട്. ഈ റോഡില് കാറും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് റോഡിലേക്ക്. വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങളത് യൂസ് ചെയ്യും.
2: വീടിന്റെ മുറ്റത്ത് വെള്ളമാവാതെ വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് നിർത്തിയിട്ടിട്ട് വെള്ളം കോരി ഒഴിച്ച് കഴുകുന്നവർക്ക് ദാ
1: പണി വരുന്നുണ്ട്. ഇവിടെയും
2: കൂടെ വരട്ടെ.
1: ഇത് ശരിക്കും അബുദാബിയിലുള്ള ഒരു നിയമമാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. റോഡിലോ പൊതുസ്ഥലങ്ങളിലോ വാഹനം കഴുകുന്നവരെ കാത്തിരിക്കുന്നത് അവിടെ നല്ല കടുത്ത നടപടികളാണ്. അതായത് അവര് നഗര സൗന്ദര്യം നിലനിർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായിട്ട് വാഹനങ്ങൾ കഴുകുന്നതിൽ കർശന മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
2: ശരി, അതായത് പൊതുസ്ഥലങ്ങളിലെ പൈപ്പും ബക്കറ്റൊക്കെ ഉപയോഗിച്ച് വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്നത് നഗരത്തിന്റെ തന്നെ ഒരു ആസ്തി നശിപ്പിക്കുകയും പിന്നെ കാഴ്ചക്ക് അഭംഗി ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: എല്ലാത്തിലും ഉപരി അതൊരു മോശം കാര്യമല്ല.
2: തീർച്ചയായിട്ടും കടത്തൂടെ പോകുന്ന വാഹനങ്ങളെ അല്ലെങ്കിൽ നടന്നു പോകുന്നവരെ അഴുക്കാക്കുന്നതിന് തുല്യമാണ്.
1: അതെ അതെ, ഒപ്പം തന്നെ അതൊരു മാന്യമായ പരിപാടി അല്ല. അവരവർക്ക് വീട്ടില് സൗകര്യം ഉണ്ട്, എന്തായാലും വാഹനം വാങ്ങിക്കുമ്പോഴേക്കും സൗകര്യം.
2: കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ റോഡിലൂടെ ഒഴുകുന്നത് ഗതാഗതത്തിന് ആരോഗ്യത്തിനും ഭീഷണിയാണ്.
1: അപ്പോ അതൊക്കെ കൊണ്ട് അവിടെ നല്ല പണിഷ്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. അതായത് ഇതും ഇവിടെയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതത്ര നല്ല കാര്യമല്ല.
2: അതെ, ഇപ്പൊ പണിഷ്മെന്റ് വന്നില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് എത്രത്തോളം ദോഷകരമാണ് എന്നുള്ളതൊന്നൊരു അവബോധം അത്രയേ ഉള്ളൂ.
1: മാന്യമായ പെരുമാറ്റം, സുസ്ഥിരമായ പരിസ്ഥിതി എന്നിവ ശീലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഒരാള് പറഞ്ഞു തന്നിട്ട് വേണ്ട, നമുക്ക് സ്വയം തോന്നേണ്ട കാര്യങ്ങളാണ്.
1: ഇനിയിപ്പോ ഇതിനിപ്പോ വാഷ് ചെയ്യാനായിട്ട് വീട്ടില് സൗകര്യം ഇല്ല എങ്കിൽ അതിന് വാഷിംഗ് സെന്ററിലോ അതുപോലെ തന്നെ മൊബൈൽ വാഷ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്ന
2: ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു മോളിൽ കയറിയാൽ തന്നെ നമ്മൾ ആ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടി

0: മാക്സിമം നമ്മൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം.
1: മാത്രമല്ല മോളിൽ കയറുമ്പോഴാണെങ്കിൽ ശരി, നമ്മൾ ആരും അവിടെ വേസ്റ്റ് ഒന്നും ഇടാറില്ല,
0: ശ്രദ്ധിച്ചിട്ടില്ല.
1: ബേസ്ബിൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇടും. പക്ഷെ ഇവിടെ റോഡിലേക്ക് ഇറങ്ങുമ്പോ അങ്ങനെയല്ല, നമുക്ക് തോന്നിയതുപോലെ
0: പ്ലാസ്റ്റിക് കുപ്പികളായാലും
1: അതെ, എവിടെ കയ്യിൽ
0: കവറുകളും. അത് പറഞ്ഞപ്പോഴാണ് സിമി, കഴിഞ്ഞ ദിവസം ഞാൻ കാലിക്കറ്റില് ഒരു കടൽ തീരത്തുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അപ്പൊ രാത്രിയാണ് പോകുന്നത്. അപ്പൊ നല്ല ലൈറ്റ്

0: ദിവസം ഞാൻ കാലിക്കറ്റില് ഒരു കടൽ തീരത്തുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ രാത്രിയാണ് പോകുന്നത്. അപ്പൊ നല്ല ലൈറ്റ് ആ കടലിലെ തിരമാലകളിലേക്ക് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ തിരമാല കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാനൊരു കാഴ്ച കണ്ടത്, ആ തിരമാലകള് വന്ന് പാറക്കല്ലിൽ തട്ടി പുറകോട്ടങ്ങ് പോയി കഴിയുമ്പോ ആ പാറക്കല്ലിൽ വ്യക്തമായി കാണാൻ സാധിക്കും കൊറേ തെർമോക്കോള്, കൊറേ പ്ലാസ്റ്റിക് കവറുകള്, കുപ്പികള് എല്ലാം ഇങ്ങനെ വന്ന് അപ്പൊ ആ ഭംഗി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാഴ്ച ഞാൻ കണ്ടു.
1: ശരിയാണ്, കടലിന് കൊടുത്തത് കടൽ തന്നെ തിരിച്ച് നമുക്ക് തന്നെ തന്നു.
0: മാലിന്യങ്ങളാണ് അവിടെ വന്ന് കിടക്കുന്നതെന്നുള്ളൊരു കാഴ്ച കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ സൗന്ദര്യമാണ് അതും നഷ്ടമാകുന്നത്.
1: അതെ അതെ, സൗന്ദര്യം മാത്രമല്ല നമ്മൾക്ക് നമുക്കൊരു ബോധം അല്ലേ, നമുക്കൊരു മാന്യമായ പെരുമാറ്റം അല്ലെങ്കിൽ മാന്യ ഒരു എന്താ പറയാ നമുക്ക് സമൂഹത്തിനുള്ള ഒരു ബോധം ഓക്കെ നമ്മൾ കാണിക്കേണ്ട ഒരു അവസരം കൂടിയാണ് അല്ലേ. അപ്പോ വീണ്ടും കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കൂടുകൂടാം. സമയം 5 മണി കഴിഞ്ഞിട്ട് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. മനോഹരമായ പാട്ടിലേക്ക് പോകുന്നു. സ്റ്റേഡിയം 2 ആകാശവാണി കൊച്ചി FM റെയിൻബോ.

0: അപ്പോഴേ നമ്മള് ഈ ഉറക്കുന്നിരിക്കാണോ?
1: ആ എന്തോ ഒരു ക്ഷീണം പോലെ,
0: ക്ഷീണം പോലെ. ക്ഷീണം മാറാനായിട്ട് എന്താ ചെയ്യുന്നത്?
1: ക്ഷീണം മാറാനായിട്ട് ഒരു ചായ കുടിക്കാൻ തോന്നും. അതിന്റെ ഒപ്പം എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കണം തോന്നും. മെയിനായിട്ട് എന്താ ചായയുടെ കൂടെ ഒരു ബിസ്ക്കറ്റോ.
0: എത്ര മനോഹരമായ ആചാരങ്ങൾ!
1: തീർച്ചയായും
0: ഇതൊക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവർക്കും പറ്റുന്ന കുറെ തെറ്റുകളാണ് അവയ്ക്ക്. നമ്മളതൊക്കെ ശീലമാക്കി കഴിഞ്ഞു.
1: അതെ അതെ, നമുക്ക് അതും കൂടി ഇല്ലെങ്കിൽ ഒരു
0: രീതിയിലായി കഴിഞ്ഞു നമ്മൾ
1: ചായയും ബിസ്ക്കറ്റും.
0: പക്ഷേ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെയാണ് കാരണം തിന്നോണ്ടിരിക്കുന്നത്.
1: ശരിക്കും പല കാര്യങ്ങളും അറിയുന്നില്ല അല്ലേ.
0: അതെ അതെ, ശരിക്കും നമ്മളുണ്ടല്ലോ ഈ ക്ഷീണം മാറ്റാനായിട്ട് പറഞ്ഞില്ലേ, ചായ കുടിക്കും, കാപ്പി കുടിക്കും, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കും. പക്ഷെ നമ്മൾ എത്രത്തോളം പഞ്ചസാരയാണ് കത്താക്കുന്നതെന്ന് അറിയാമോ?
1: തീർച്ചയായിട്ടും പഞ്ചസാര, അതായത് ജ്യൂസ് ഒക്കെ കുടിക്കുമ്പം സാധാരണ ഫ്രൂട്ട്സിൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരു പഞ്ചസാര ഇട്ട് കുടിച്ചാലേ ജ്യൂസ് കുടിച്ചാലും ഇത് കിട്ടും.
0: വെറുതെ ഒന്നും ജ്യൂസ് അടിച്ച് കുടിച്ചാലേ സുഖം കിട്ടില്ല. പക്ഷേ ഇതൊരു വലിയ, നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിൽ പോലും നല്ല ഉന്മേഷം തോന്നാനായിട്ട് നമ്മളെല്ലാരും ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ തന്നെ രാവിലെ ചായ ഉണ്ടാക്കും അല്ലേ. അതിലാണ് നമ്മളൊരു ദിവസം
1: തുടങ്ങുന്നത്.
0: അതെ, അപ്പോ ശരിക്കും ആ ഒരു തുടക്കത്തിൽ നമ്മളുടെ ആ ഒരു എനർജി ലെവൽ ഭയങ്കര ഹൈ
1: ആയിട്ടുണ്ടെങ്കിൽ
0: കുറച്ച് നേരം കഴിഞ്ഞ് അതെ ഉഷാറാവും എന്ന് പറയും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ ഉഷാറങ്ങോട്ട് സീറോയിലേക്ക് താഴാൻ തുടങ്ങും,
1: താഴ്ന്നു വരും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാലേ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഉറക്കമൊക്കെ വരും.
0: അതെ അതെ,
1: രാവിലെ
0: അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ആ ഒരു ഇതിന്റെ ലെവല് വളരെ കുറയുന്നത് കൊണ്ടാണ്, അതിന്റെ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എനർജിയൊക്കെ
1: തന്നുള്ള വ്യതിയാനങ്ങളല്ലേ.
0: അതെ അതെ അതെ, അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഫ്രഷ് ജ്യൂസ് ആണെങ്കിലും ശരിക്കും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം എന്നാ പറയുന്നത്. ഫ്രൂട്ട്സ് വെറുതെ കഴിക്കാം, ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്കും അതിൽ ധാരാളം നാരുകളും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇതൊരിക്കലും ജ്യൂസ് അടിച്ച് കഴിക്കരുത്. അതാകുമ്പോഴത്തേക്കും
1: അതായത് ജ്യൂസിലെ ആ മധുരം പെട്ടെന്ന് ബോഡി അബ്സോർബ് ചെയ്തെടുക്കും.
0: അത് തന്നെ. അപ്പൊ ആ ഒരു അതൊക്കെ കണ്ടാണ് എനിക്കും ഈ അടുത്തവരെ ഇതൊന്നും അറിയില്ലായിരുന്നു.
1: എനിക്കും അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാ നമ്മുടെയൊക്കെ വിചാരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ
0: എനർജി
1: ആയെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാലും പക്ഷെ അതുപോലെ എത്തുന്നില്ല.
0: അതെ അതെ അതെ അതെ,
1: അപ്പോഴാണ് കാരണം ഇപ്പൊ പിടികിട്ടിയത്.
0: ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ജ്യൂസ് അടിച്ച് അതിൽ പ്രത്യേകിച്ച് പഞ്ചസാരം കൂടി ഇടരുത്,
1: അയ്യോ
0: അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഫ്രഷ് ആണെങ്കിലും ഈ
1: പറയുന്ന
0: നല്ല പഴുത്ത മാങ്ങയാണെങ്കിലും അതൊന്നും ജ്യൂസ് അടിച്ച് രണ്ട് സ്പൂൺ പഞ്ചസാര
1: ഇട്ടാലേ അതിന്റെ നമ്മള് മനസ്സുകൊണ്ട്
0: നല്ല സെയിം തന്നെയാണ് നമ്മൾ ഈ ചായയുടെയും കാപ്പിയുടെ ഒക്കെ ഉപയോഗം. അതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു എനർജി ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര വിപരീതമായിട്ടുള്ള ഒരു ഫലമാണ്.
1: അതായത് ഇപ്പൊ കോഫി കുടിച്ചു കഴിഞ്ഞാൽ അതിലെ കഫീൻ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഉണർവ് തന്നാലും നമ്മുടെ ബോഡിയുടെ ഒരു ഋതം അതിനെയാണ് തെറ്റിച്ചു കളയാല്ലേ.
0: അതെ,
1: കുറച്ച് കഴിയുമ്പോ പിന്നീട് നമ്മൾ ഒരു വലിയ ക്ഷീണത്തിലേക്കാണ്
0: പോകുന്നത്. അപ്പോ അതുപോലെ തന്നെയാണ് ക്രീമി പാസ്ത, പിന്നെ വലിയ അളവിൽ നമ്മൾ ചോറ് കഴിക്കുന്നത്.
1: ചോറ് കഴിക്കരുത്, നമ്മളിപ്പോ ഒരു സദ്യക്ക് പോയി അറിയാലോ അവസ്ഥ.
0: മലയാളികൾക്ക് വേറെ എന്തോ ഉപേക്ഷിക്കാം, ഒന്നോ രണ്ടോ നേരമൊക്കെ
1: ഉപേക്ഷിച്ചിട്ടുള്ള പണിയില്ല.
0: അതെ അതെ, ഒന്നോ രണ്ടോ നേരമൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. പക്ഷേ രാത്രി ചോറ് കിട്ടിയില്ലെങ്കിൽ
1: അതെ, പക്ഷെ ഈ ചോറ് കഴിച്ചു കഴിയുമ്പോ

0: ഇപ്പോഴും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ്. ഊർജമൊക്കെ ദഹിപ്പിക്കാൻ കുറെ വേണ്ടേ ബോഡിക്ക്. അപ്പൊ അതിനുവേണ്ടി തന്നെ ബോഡി ഒരുങ്ങുമ്പോഴാണ് നമുക്ക് ഭയങ്കര ക്ഷീണം.
1: ഇതൊരു ഡോക്ടർ അവയർനെസ്, ഡോക്ടേഴ്സ്
0: ആയിട്ടുള്ള
1: ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഒന്ന് ചെയ്തു നോക്കൂ ഒരു ദിവസം.
0: അതായത് ഈ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ വയറ് നിറഞ്ഞ് എനിക്ക് അപ്പൊ തന്നെ ശക്തി കിട്ടും എന്നുള്ള വിചാരമുണ്ടെങ്കിൽ വേണ്ട.
1: അതെ,
0: എക്കുവായിട്ടുള്ള ഭക്ഷണങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചാൽ
1: അപ്പൊ വലിയൊരു മാറ്റത്തിലേക്ക് ആവട്ടെ ഇനി അത്.
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഒരുപാട് മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.
1: അതെ, ഓക്കെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് വലിയ നല്ല കാര്യം. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ടിലേക്ക് പോവാം.

റെയിൻബോ FM 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് ഓൺ ദ ഗോ ജോയ് ടൈം മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്.
1: അതെ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
0: നേരത്തെ നമ്മളൊരു ഡേയുടെ പ്രത്യേകത പറഞ്ഞായിരുന്നു, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതെ അതെ, അതായത് നമ്മുടെ കൈകൾ ശുചിത്വമാക്കി വെക്കുന്നതിന്റെ ആ ഒരു പ്രത്യേകതയൊക്കെ. ഈ കൈ ശുചിത്വമാക്കുന്നത് മാത്രം മതിയോ?
0: കൈയോടൊപ്പം തന്നെ കയ്യിലെ നഖങ്ങളും കൂടി.
1: ആ അതെ.

0: ഇത് നഖങ്ങള് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. നഖങ്ങളില് എത്രത്തോളം രോഗാണുക്കൾ കയറിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ആ നഖം പ്രത്യേകിച്ചും വളർത്തുന്നവർക്കാണ് കൂടുതലായിട്ട്,
1: പ്രത്യേകിച്ച് ലേഡീസ്. ഒരു ആയുധം തന്നെയാണ് ഈ നഖം.
0: അതെ അതെ അതെ, ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ്.
1: പ്രത്യേകിച്ച് വീട്ടിലെ ഹസ്ബൻഡിനോടും
0: കുട്ടികളോടൊക്കെ നിൽക്കാനുള്ള ഒരു
1: ആയുധമാണ്.
0: അങ്ങനെയൊന്നുമില്ല കേട്ടോ, പുറത്തേക്ക് പോകുമ്പോഴായാലും നമുക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം.
1: അതെ അതെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, ഇന്ന് നെയിൽ ഡേയും കൂടിയാണ്. നെയിൽ ഡേ, നഖം.
0: നഖം പക്ഷെ നമുക്ക് എത്ര ഭംഗിയായിട്ട് അലങ്കരിക്കാം എന്നറിയും.
1: അതെ അതെ.
0: അപ്പൊ എന്താ പറയാ, നല്ല നല്ല കളറുകളൊക്കെ ഉപയോഗിച്ചിട്ടും സ്റ്റോൺസും അതും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്
1: നെയിൽ ആർട്ട് അതിനൊരു തന്നെ വേറെ ഉണ്ട്.
0: തീർച്ചയായിട്ടും.
1: നേരത്തെയൊക്കെയാണെങ്കിൽ ഒരു നെയിൽ പോളിഷ് ഇടുക, കഴിഞ്ഞു
0: കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, നമുക്ക് നഖങ്ങൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട.
1: വേണമെങ്കിൽ കടയിൽ പോയി കൃത്രിമമായിട്ട്
0: നഖങ്ങൾ അത് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണത്തിന് മേലെയൊക്കെ നമുക്ക് നിൽക്കുന്ന രീതിയിലുള്ള നഖങ്ങളും ഉണ്ട്.
1: അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയുകയില്ല,
0: പറയുകയില്ല. നല്ല യഥാർത്ഥ നഖങ്ങളെക്കാളും ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയിൽ
1: നിൽക്കും. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോ ഇതൊക്കെ നന്നായിട്ട് നമ്മള് നെയിലൊക്കെ അടിപൊളിയായിട്ട്
0: ഒരു നഖം ഒന്ന് ഒടിഞ്ഞാൽ
1: അവസരം കണക്കാക്കിയായിരിക്കും, എന്തെങ്കിലും സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒക്കേഷൻ കണക്കാക്കിയായിരിക്കും നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിന്റെ കൃത്യം തലേ ദിവസം രാത്രി സാധനം അവിടെ ചൊടിയും.
0: അയ്യോ, ആ ഒരു സങ്കടം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സങ്കടം. സിമി പറയുമ്പോ ഞാനിങ്ങനെ പുറകോട്ട് പോവാണ്.
1: ഒരു പക്ഷേ മരിച്ചുപോയാ പോലും ഇത്രയും വിഷം
0: കൊണ്ടാകും. പക്ഷെ അത് ഒരു നഖം ഒടിഞ്ഞാൽ, അല്ലെങ്കിൽ ഒടിഞ്ഞത് ഒരു സൈഡ് ഒന്ന് കണ്ടാ മതി മാനസിക വിഷമം
1: തുടങ്ങാനായിട്ട്.
0: കട്ട് ചെയ്ത് ചിലപ്പോ നമുക്ക് നേരിട്ട് ആ ഷേപ്പിൽ ആക്കാൻ പറ്റാത്ത രീതിയിൽ ഒടിഞ്ഞു തുടങ്ങുന്ന ചില ഭാഗങ്ങൾ.
1: കറക്റ്റ് ആയിട്ടുള്ളത് ആ ഒരു നമ്മുടെ ആ ഒരു എഡ്ജിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകും.
0: അതെ,
1: ശരിക്കും മാംസമുള്ള സ്ഥലത്തു നിന്ന് തന്നെ
0: തന്നെ ചിലപ്പോ ഒടിഞ്ഞിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗ്ലൂ വെച്ച് പോലും ഒട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പൊ
1: കുഴപ്പമില്ല, അതൊക്കെയാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അത്രയും നന്നായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ കാര്യമുണ്ട് ഈ പറയുന്നത്. അല്ലാത്തവർക്ക് ഇതൊന്നൊരു വിഷയമല്ല.
0: മുഴുവനായിട്ട് വെട്ടി നടക്കുന്നവർക്ക് പ്രശ്നമില്ല.
1: അപ്പൊ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നെയിൽ ഡേയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ജുവൽ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: എന്നാലും ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഈ ഒരു വിഷമം.
1: ഞങ്ങൾ രണ്ടുപേരും നഖം വളരെ
0: കൊണ്ട് നമ്മളിത് പറയും.
1: അതെ, ഞങ്ങളെ പോലെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവും.
0: അതെ അതെ, ഇത് കേൾക്കുമ്പോ ആ ഒരു ഇതില് പെട്ട കാറ്റഗറി
1: അപ്പൊ അതുപോലെ തന്നെ നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട്, അതുപോലെ തന്നെ സ്റ്റോൺസ് നേരത്തെ പറഞ്ഞ സ്റ്റോൺസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് സൂക്ഷിക്കുന്ന ആ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നതും കൂടിയാണ് ഇന്നത്തെ മെയ് 5th നെയിൽ ഡേ. എത്ര പേർക്ക് അറിയാറുണ്ട് നെയിൽസിന്
0: പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മള് മെയ് 5th എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല.
1: അതെ അതെ, അക്രിലിക് നെയിൽസ് അതുപോലെ തന്നെ ഫേക്ക് നെയിൽസ് ഒക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ എത്ര എന്തൊക്കെ വേണം ഈ ഒരു നഖത്തിലെ എന്തൊക്കെ കലാപരിപാടികൾ കാണിക്കണം
0: അതെല്ലാം ഇന്നത്തെ ദിവസം അങ്ങോട്ട് അങ്ങനെ
1: സെലിബ്രേറ്റ് ചെയ്യാം,
0: സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. നാളെ പിന്നെ എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ഒടിഞ്ഞു പറഞ്ഞു പോയാലും കുഴപ്പമില്ല.
1: അതെ, ഒരു ഫൺ അല്ലെ. ഓക്കെ, അപ്പൊ അത് ആ ഒരു ദിവസം കൂടിയാണ് മെയ് 5th എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്.
0: Stay tuned
1: to Akashvani Kochi FM Rainbow 107.5.

0: ആറ് മണി കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മുഴുവൻ ജ്യൂസ് ഒക്കെ കഴിച്ചു നമ്മള്,
1: ചായ ബിസ്ക്കറ്റ് ജ്യൂസ് ഒക്കെ കഴിച്ചു, പറഞ്ഞു കഴിച്ചു.
0: കഴിക്കാത്തവരാണെങ്കിൽ പോയി കഴിച്ചിട്ട്.
1: അതെ അതെ.
0: ഇനി അടുത്തത് നമ്മള് മസാല ദോശയിലേക്കാണ് പോകുന്നത്.
1: എന്റെ സിമി
0: കേട്ടോണ്ടിരിക്കുന്ന, ചായ കുടിക്കാൻ പറ്റിയ സമയം 6:30 ആയി. ചായ ആരെങ്കിലും നേരത്തെ പറഞ്ഞു ചായ കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടോ? എന്നാൽ പോലും അതെ, നമ്മൾക്ക് ശരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മൊരിഞ്ഞ ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമല്ലേ
1: പറയാനുണ്ടോ?
0: അതിപ്പോ ഇപ്പോഴാണെങ്കിലും
1: കുഴപ്പമില്ല, നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരായിട്ട് ഇരിക്കയാണ്.
0: ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മുടെ മസാല ദോശയ്ക്ക് ലോകത്തിന്റെ നിറകയിലെത്തിയിരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് ലോകത്തെ ഏറ്റവും മികച്ച പാൻ കേക്കുകളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്ത്.
1: ഓ, ലോകത്ത് വെച്ചിട്ട് 6-ാം സ്ഥാനം, ചില്ലറക്കാരനല്ലല്ലോ. മസാലദോശ
0: 6-ാമത്തെ സ്ഥാനത്താണ് മസാല ദോശ ഇടം പിടിച്ചിരിക്കുന്നത്. ആ പട്ടികയിൽ തന്നെ ഉണ്ട്, മികച്ച പാൻ കേക്കുകളുടെ പട്ടികയിലാണ് ദോശയും മസാല ദോശയും പെപ്പർ ദോശയും ഒക്കെ ഇടം പിടിച്ചിരിക്കുന്നത്.
1: അപ്പൊ എന്തായാലും നമുക്കൊരു ദോശ കഴിച്ചാലോ?
0: ഇവിടെ ഇരുന്ന് കഴിക്കാൻ നിവൃത്തിയില്ല,
1: നിവൃത്തിയില്ല.
0: ഈ ശരിക്കും പ്രശസ്ത ഫുഡ് ഗൈഡായ ടേസ്റ്റ് അറ്റ്ലസ് പുറത്തുവിട്ട 2026 മെയ് മാസത്തിലെ ലോകത്തിലെ ഏറ്റവും മികച്ച 50 പാൻകേക്കുകളുടെ പട്ടികയിലാണ് ദോശയുടെ ഈ ഒരു സുവർണ തിളക്കം വന്നിരിക്കുന്നത്.
1: അതെ,
0: 4.3-സ്റ്റാർ റേറ്റിംഗോടാണ് 6-ാം സ്ഥാനത്ത് മസാല ദോശയുള്ളത്. ഇതിനു പുറമെ ദോശ എന്ന പൊതുവിഭാഗത്തിലും 4.2 റേറ്റിംഗോടെ പട്ടികയിൽ 15-ാം സ്ഥാനത്തും കടലാസ് പോലെ മുരിഞ്ഞെത്തുന്ന പെപ്പർ ദോശ എന്ന രീതിയിൽ 4.1 റേറ്റിംഗോടെ 35-ാം സ്ഥാനത്തൊക്കെ നമ്മുടെ ദോശ മികച്ച സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ശരിക്കും പാൻ കേക്ക് എന്ന് പറയുമ്പോൾ
1: ഞാൻ അതിങ്ങനെ ആലോചിച്ചു കേട്ടോ, പാൻ കേക്ക് അധികവും മധുരമുള്ള
0: വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്. അതായത് ദോശയുടെ പ്രത്യേകത ശരിക്കും നമ്മൾ അരിയും ഒഴുകൊക്കെ കുതിർത്ത്
1: മധുരം യൂസ് ചെയ്യാറില്ല,
0: പിന്നെ അത് പുളിപ്പിച്ചെടുക്കുന്ന മാവ് കൊണ്ടൊക്കെ തയ്യാറാക്കുന്നതാണോ. അതുകൊണ്ട് തന്നെ പാൻകേക്കിനേക്കാൾ ടേസ്റ്റിന് വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ ആ ഒരു പ്രകൃതം, ഒരു ഒരു ഗീട്ട് ശരിയാക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു, ഇതൊക്കെ കൂടിയാണ് നമ്മുടെ ദോശയെ
1: മസാല ദോശ. പിന്നെ മാത്രല്ലേ മസാല ദോശ എന്ന് പറയുമ്പോ നമ്മുടെ ഉള്ളിലുള്ള, അതെ, ഉള്ളിലുള്ള ആ ഒരു മസാല, ഉരുളക്കിഴങ്ങ് മസാലയുടെ ഒരു പ്രത്യേകത അത് പറയാതിരിക്കുന്നത്. അപ്പൊ ഉണ്ടല്ലേ ഈ ഉരുളക്കിഴങ്ങ് മസാലയും ദോശയും ഒപ്പം ഈ സാമ്പാർ ചട്നി ഇതെല്ലാം കൂടെ അങ്ങോട്ട്, ആഹാ,
0: അങ്ങനെ
1: കഴിക്കുമ്പോൾ
0: അങ്ങനെ നമ്മുടെ മസാല ദോശ റേറ്റിംഗിൽ ഏകദേശം 6-ാം സ്ഥാനത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് കടയിൽ ഏത് ഹോട്ടലിൽ പോയാലും ആദ്യം തന്നെ എന്താ,
1: എന്നോട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വായിൽ വരിക മസാല ദോശ.
0: ഇത് പക്ഷേ എന്താണെന്നറിയോ, ആ അദ്ദേഹം ആ വെയിറ്റർ അദ്ദേഹം സകല വിഭവങ്ങളും പറയാം അവിടെ ഉണ്ടാവണം, ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് മസാല ദോശ
1: ചപ്പാത്തി.
0: ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്
1: വിട്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ,
0: ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ട് മുഴുവൻ പറയിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത് ശരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എവിടെ പോയാലും മസാല ദോശ എന്നുള്ളൊരു,
1: അയ്യോ, അത്
0: നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു.
1: ഇപ്പൊ ചിലപ്പോ ഹോട്ടലിലേക്ക് ഇരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോ മസാല ദോശ ആയിരിക്കും കഴിക്കുന്നുണ്ടാവല്ലേ.
0: ഓക്കെ, അപ്പൊ എന്നാലും മസാല ദോശ കഴിക്കുകയാണെങ്കിൽ ആസ്വദിക്കുകയും, ഇല്ലെങ്കിൽ ഇനിയിപ്പോ മസാല ദോശ കഴിക്കാനായിട്ട് മൂഡുണ്ടെങ്കിൽ
1: തന്നെ എവിടെയാണോ കിട്ടണ വെച്ചാൽ അവിടെ നല്ല മസാല ദോശ കിട്ടുന്ന അടുത്ത് പോയി കഴിക്കാം.
0: അതെ, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് വെച്ച്
1: കേൾക്കാനും കൊടുക്കാനും
0: മാത്രമേ നിവർത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകും.
1: ഇവിടെ കമ്മത്തിന്റെ ദോശ ഉണ്ടല്ലോ,
0: അത് ശരിയാണോ?
1: അതിന് നല്ല രസമല്ലേ, ദോശ നല്ല ദോശ ദോശ പങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമല്ലേ.
0: ശരിയാട്ടോ, ഞാനത് ഓർത്തില്ല.
1: ദോശ പാട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക്

0: ദോശ തിന്നാൻ ആസ വരും. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം ഇങ്ങനെ ഓർമ്മ വന്നത്. ദോശ നല്ല ദോശ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്.
1: എന്തായാലും
0: നമുക്കൊരു പാട്ട് കേൾപ്പിച്ചിട്ടായാലും നമുക്ക് ആ ദോശപ്പാട്ട് കേൾപ്പിക്കാം.
1: അതെ അതെ. ഓക്കേ.

0: ദോശ തന്ത്രദോശ കുട്ടിദോശ റവദോശ മല്ലുദോശ തണ്ടുദോശ മുളകുദോശ കരദോശ ബീഫ്ദോശ കെമജോശ കർമ്മദോശ ഹോമദോശ കൂട്ടദോശ തമ്മിൽ കുട്ടിക്കീമാദോശ മൈദോശ നാടോദോശ അടദോശ പൊട്ടിദോശ മീസുദോശ പതിദോശ പേപ്പർദോശ ഓണിദോശ റോക്കറ്റ്ദോശ പച്ചരിദോശ കോതമ്പദോശ തക്കാളിദോശ അമ്പർദോശ പുതിരിദോശ ഉപ്പുമുള്ളിക്കീരദോശ
1: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

0: അങ്ങനെ
1: അങ്ങനെ ദോശയൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചിവിടെ വന്നു. ഭക്ഷണം കഴിച്ചാൽ
0: ദോശ കഴിഞ്ഞു, ഇനി അടുത്ത ഇന്ന് മൊത്തം ഫുഡാണല്ലോ ഓൺ ദ ഗോയില്.
1: എന്താ അറിയില്ല, നമുക്ക് വിശന്നിട്ട് വിശന്ന് ഭ്രാന്തായപ്പോ
0: നമ്മള് നോക്കുന്നിടത്ത്
1: അതങ്ങനെയാണല്ലോ.
0: അങ്ങനെയാണെങ്കിൽ പറയും
1: അടുത്തത് എന്താ, ഫുഡ് കഴിച്ചാൽ എന്ത് വേണം, വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ ആ ഒരു ദാഹം ശമിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കുടിച്ചാലോ.
0: അതെ അതെ, ശരിക്കും നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുരമിട്ട സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഏറ്റവും നല്ലത് തൈര്.
1: തൈര് ലസ്സി,
0: അതിപ്പോ നമ്മൾ മാത്രം പറയുന്നതല്ല കേട്ടോ, പല റിപ്പോർട്ടുകളും വെളിപ്പെടുത്തിയിരിക്കുന്നത് കോളയെയും ഐസ്ക്രീമിനെയും ഒക്കെ
1: കടത്തി വെട്ടിയിട്ട് ഇപ്പോ തൈര് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
0: വേനൽ, ഈ വേനൽക്കാലത്ത് ഒന്ന് രണ്ട് മഴ ഈ അടുത്ത് കിട്ടി എന്നാൽ പോലും,
1: പക്ഷെ അതൊരു തുടർച്ചയായിട്ടുള്ളൊരു ഇതല്ലല്ലോ.
0: വേനൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ആ ഒരു ദാഹം അല്ലെങ്കിൽ തണുപ്പ്
1: സംഭാരം അല്ലേ,
0: സംഭാരം തൈരൊക്കെയാണെന്ന്
1: പറയുന്നത്. ശരീരത്തിനും നല്ല തണുപ്പ് കിട്ടും.
0: ശരിക്കും ചൂടകറ്റാനായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവം തന്നെയാണ് ഈ പറയുന്ന
1: തൈര് മോര് അതൊക്കെ.
0: നമ്മുടെ വയറിന് ഏറ്റവും എന്തുകൊണ്ടും ഏറ്റവും നല്ലതുമാണ്
1: തൈരായാലും മോരായാലും. നമ്മൾ ഭക്ഷണ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാലും നമ്മളത് കൂട്ടി ചോറുണാറുണ്ട്, അല്ലെങ്കിൽ കുടിക്കാറുണ്ട്, സംഭാരം കുടിക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇളനീരുണ്ടല്ലോ.
0: യെസ്, അതെ, ഇളനീര്. പാനീയങ്ങളുടെ കാര്യത്തിൽ പോവാണെങ്കിൽ വീണ്ടും ഇളനീര് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അധികം ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ,
1: അതെ അതെ, അതായത്
0: മിനറൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് അതില്.
1: അതെ, പിന്നെ ഇത് കൂടാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, സോഡയൊക്കെ ഉണ്ട് അല്ലെ. സോഡ തന്നെ ജീരക സോഡ, മസാല സോഡ,
0: അതൊന്നും വലുതായിട്ട്
1: ഇല്ല. പക്ഷെ പറഞ്ഞു വന്നാൽ ഇതിനേക്കാളും അധികം വിറ്റഴിയുന്നത് തൈര് കൊണ്ടുള്ള സംഭാരങ്ങളും തൈരുള്ള കാര്യങ്ങളൊക്കെയാണ്.
0: ഓക്കെ, അതുപോലെ തന്നെ ഇതൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ തൈര്.
1: ഒരു സമയം ഒക്കെ,
0: അതായത് ഇപ്പൊ ഒരു ഈ അടുത്തൊരു സർവേ ഉണ്ടായിരുന്നു, ആ ഒരു സർവേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതും വിറ്റഴിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത് സംഭാരവും തൈരും ഒപ്പം തന്നെ ഇളനീരും
1: ഒക്കെയാണ്.
0: ഇനി അപ്പൊ ചോദിക്കും ഐസ്ക്രീം ഒന്നും വേണ്ടേന്ന്,
1: വേണം.
0: അതൊക്കെ രാത്രി സമയങ്ങളിൽ കറങ്ങാൻ പോകുമ്പോഴാണ് ഐസ്ക്രീം പ്രേമം തുടങ്ങുന്നത്.
1: അതായത് ഒരു 9 മണി ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആവശ്യക്കാർ ഐസ്ക്രീം, അതായത് പുറത്തൊക്കെ പോയിരിക്കുന്ന സമയത്ത്
0: ശരിക്കും
1: കഴിക്കുമ്പോ ഉണ്ടായിരുന്ന ഒരു സുഖം ഉണ്ടല്ലോ.
0: വേനൽക്കാലായതുകൊണ്ട് തന്നെ നമ്മളൊരു വൈകുന്നേരം ഈ വെയിലെല്ലാം
1: താഴ്ന്ന് കഴിയുമ്പോഴാണ് നമ്മൾ
0: പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഐസ്ക്രീം ആണ് എന്നാണ് പറയുന്നത്.
1: ഒരു കാര്യം കേട്ടോ, ഈ ഐസ്ക്രീം പറഞ്ഞപ്പോഴാണ് രാജ്യത്തെ മൊത്തം ഐസ്ക്രീം ഡിമാൻഡിന്റെ ഒരു 14% വരുന്നത് എവിടെയെന്നറിയോ, ബാംഗ്ലൂരാണ്. ബംഗളൂരു, അതുകൊണ്ട് തന്നെ ബംഗളൂരു തന്നെ ഐസ്ക്രീം തലസ്ഥാനം എന്നാണ് റിപ്പോർട്ടുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്.
0: അപ്പൊ നമ്മൾ എവിടെ തുടങ്ങി എവിടെ വരെ എത്തി നോക്കി,
1: അതാണ്. അതായത് വലിയ മെട്രോ നഗരങ്ങൾക്ക് പുറമെ നമ്മുടെ തൃശ്ശൂർ, തിരുവല്ല, നാഗർകോവിൽ അവിടെയൊക്കെ
0: എല്ലാ സ്ഥലങ്ങളിലും
1: എല്ലായിടത്തും ഇപ്പൊ വൻതോതിലാണ് ഐസ്ക്രീം എല്ലാരും വാങ്ങിക്കുന്നത്.
0: അത് മാത്രല്ല, നമ്മള് നേരത്തെ കഴിച്ചിരുന്ന, പണ്ട് കഴിച്ചിരുന്ന ഐസ് സ്റ്റിക്ക് ഉണ്ടല്ലോ,
1: ഐസ് ഫ്രൂട്ട്,
0: ഐസ് ഫ്രൂട്ട് എന്നൊക്കെ പറയില്ലേ, ഈ സംഭവം വീണ്ടും രണ്ടാമത് വന്നിട്ടുണ്ട്. അത് അധികം വിലയില്ല, പക്ഷെ നമുക്ക് പുറത്ത് കൂട്ടുകാരെ
1: കൂടിയാണെങ്കിൽ
0: 30 രൂപ, 20-30 റേറ്റിലാണ് വന്നിരിക്കുന്നത് ഐസ് സ്റ്റിക്സ്, ഐസ് ബാർ.
1: വില മാറിപ്പോയില്ലേ.
0: ഓക്കെ, അപ്പൊ നമ്മള് പണ്ട് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് മണിയടിയായിട്ട്
1: മഗ്ഗൊക്കെ എടുത്താട്ടോ, ഞാനൊക്കെ ഓടിക്കൊണ്ടിരുന്ന മഗ്ഗില് എന്താ കുറ്റി കുറ്റി പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് വരും.
0: അപ്പൊ ആ സംഭവമൊക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈകിട്ട് രാത്രി കാലങ്ങളിലൊക്കെ അത് ഞാൻ ശരിക്കും കാണാറുണ്ട് കേട്ടോ. ഞങ്ങള് രാത്രി
1: ഇറങ്ങുമ്പോൾ
0: ഞങ്ങളും ഇടക്കിടക്കൊക്കെ വാങ്ങിച്ച്
1: കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ വിലയൊക്കെ കൃത്യമായിട്ട്
0: അത് ഓരോ ഫ്ലേവറിലുള്ള,
1: അതെ അതെ, മാംഗോ ഫ്ലേവർ, ചോക്ലേറ്റ്,

0: അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളതും മാറും. പിന്നെ
1: രസമല്ലേ പണ്ടത്തെ പാലൈസ്, പാലൈസ്.
0: അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ എല്ലാ ഫ്ലേവറുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്ക് പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സർവേയുടെ കണക്കാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ പൊതുവേ ഇപ്പൊ നമ്മളും ഈ പറയുന്ന പോലെ എന്താണ് ചൂടുകാലായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് ചേക്കേറി എന്നാണ് പറഞ്ഞിരുന്നത്.
1: പിന്നെ തണ്ണിമത്തനൊക്കെ ഉണ്ട് കേട്ടോ, ജ്യൂസ് കാര്യങ്ങളായിട്ട് കഴിക്കാനും ഒക്കെ ആയിട്ട് പല രീതിയിൽ കിട്ടുന്നുണ്ട്. മസ്ക് മെലൺ കിട്ടുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഒപ്പം വേറെയും വരുന്നുണ്ട്. എന്തായാലും വേനൽക്കാലത്തെ ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ.
0: എന്തായാലും ആരോഗ്യത്തോടെ കഴിക്കാനും കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ.

0: യെസ്, അപ്പം മെയ് 5-ന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അല്ലേ. സാധാരണ തോതിലുള്ളതിനേക്കാളും കൂടുതൽ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല നല്ല എന്താ പറയാ, ഒരു അറിവ് പകരുന്ന രീതിയിലുള്ള പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനിയുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോ നമുക്ക് കുട്ടികളെ ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അല്ലേ, നാളത്തെ പൗരന്മാർ. അപ്പൊ അവരെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് വളരെ ബാധിക്കും. മുമ്പോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വളരെ വളരെ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്.
1: അപ്പൊ
0: അതിനൊരു അവയർനെസ് കൊടുക്കുന്ന ഒരു ഡേ കൂടിയിട്ടാണ് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ
1: അവയർനെസ് ഡേ അല്ലെ. ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ അവയർനെസ് ഡേ ആണ് മെയ് 5. അതായത് കുട്ടികളിലെ മാനസിക വിഷാദത്തെ കുറിച്ചുള്ള ഒരു അവബോധം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാറില്ല കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ.
0: അതെ അതെ, മാതാപിതാക്കള് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. അധികം ചിലപ്പോ ടീച്ചേഴ്സ് ആയിരിക്കും അത് കണ്ടുപിടിക്കുന്നുണ്ടാവുക.
1: ചിലപ്പോ നമ്മള് ഇതൊക്കെ എല്ലാ കുട്ടികൾക്കുള്ള നോർമൽ
0: മാറിപ്പോകുമായിരിക്കും എന്നൊക്കെ നമ്മൾ സില്ലി ആയിട്ട് കരുതുന്ന ചില കാര്യങ്ങൾ അത്രയ്ക്ക് സില്ലി ആവണം
1: ഇല്ല. ഈ കുട്ടികളിലും ഈ പറയുന്ന ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൂടി സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്.
0: അതെ അതെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇത് എടുക്കണം. കാരണം ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ചില ഘടകങ്ങൾ, വളർന്നു വരുംതോറും അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായി പോകുന്നത്.
1: ശരിക്കും ചില സമയത്ത് ചിലപ്പോ എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുക,
0: അതെ അതെ,
1: അല്ലെങ്കിൽ

0: സ്കൂളിൽ പഠിക്കാനുള്ള ശ്രദ്ധ കുറയുക, അതുപോലെ തന്നെ
1: അതായത് ഗ്രൂപ്പുകളിലേക്കൊക്കെ പോകാതെ മാറിയിരിക്കുന്ന
0: ചാനലിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ
1: ബോയ്സ് ആയാലും ഗേൾസ് ആയാലും രണ്ടു പേരായാലും തുല്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുട്ടികളുടെ അവരുടെ ടീച്ചേഴ്സോ മറ്റുള്ളവരോ നമ്മളെ ഒന്ന് സൂചിപ്പിച്ചാൽ
0: നമ്മൾ ശ്രദ്ധ കൊടുക്കണം.
1: അതെ അതെ.
0: പിന്നെ ചില സമയത്ത് നമ്മളോട്ടുള്ള വഴക്കിട്ടിരിക്കുന്നതോ
1: അതുപോലെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ചില
0: ദിവസങ്ങളോളോ അല്ലെങ്കിൽ ആഴ്ചകളോളോ ഒക്കെ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ കുട്ടികളുടെ മുഖം വാടിയാലും നമുക്ക് മനസ്സിലാവും.
1: ചിലപ്പോ പറയും വീട്ടിലിങ്ങനെയാണ് പുറത്തങ്ങനെയല്ലേ, അങ്ങനെ ഒരു
0: ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിയാണത്. അപ്പോ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നമ്മൾ കുട്ടികളോട് തുറന്ന് സംസാരിക്കുക.
1: പിന്നെ പെട്ടെന്ന് കാണിക്കുന്ന ചില
0: വ്യത്യാസങ്ങൾ
1: ഇതൊക്കെ പലതും. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
0: അതെ, അവരോട് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരം അവരെ കേൾക്കുക, അവരെ അവഗണിക്കാതിരിക്കുക.
1: അതാണ്
0: അവരെ അവർക്കും നമ്മൾ പറയാം കുട്ടികളല്ലേ, പക്ഷെ അവർക്കും ഉണ്ട് അവരുടേതായ ആ ഒരു
1: തീർച്ചയായിട്ടും
0: എന്താ പറയാ
1: തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു പ്ലേസ് കൊടുക്കണം. സ്പേസ് കൊടുക്കണം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്.
0: അതെ.
1: അപ്പോ
0: അങ്ങനെ വലുതായിട്ടൊരു കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു കൗൺസിലറിയോ ഡോക്ടർ.
1: പിന്നെ കുട്ടികളെ അവർക്കെന്തോ പ്രശ്നമുള്ളത് പോലെ നമ്മൾ ഒരിക്കലും ആക്കി തീർക്കരുത്. അപ്പൊ കുട്ടി ഓൾറെഡി മനസ്സിലത് എനിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് സെറ്റ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് പിന്നീട് അത് ആയിരിക്കും വെച്ചിട്ട് പിന്നീട് അവൻ ഓരോ പ്രവർത്തികൾ ചെയ്യാം. അപ്പൊ അത് അവരില് അങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അവരെ പോലും അറിയാതെ ഇത് തിരുത്തുക എന്നുള്ളതാണ്.
0: അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വലിയ ഡോക്ടേഴ്സ് ആയിട്ടോ
1: ഒന്നുമല്ല,
0: ചെറിയ ടീച്ചേഴ്സ് ആണ്.
1: അതെ,
0: കുട്ടികളെ
1: കാണുമ്പോഴും ചെയ്ത് വരുന്ന ആ ഒരു ചെറിയ എക്സ്പീരിയൻസ്
0: പറഞ്ഞതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോയതാണ് മെയ് 5th ആണ്. അത് എന്താ പറയാ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ അവയർനെസ് ഡേ കൂടിയാണ്.

0: கட்டிக்கலாமா?
1: ഏഴ് 25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലെ, അതിനുശേഷം ഓൺ ദ ഗോ തുടരുന്നതാണ്.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. യു എയിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ

0: പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഡോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജ്ജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. UAE ഫുജേരയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAE ഫുജേറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഡോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10th വാർഷികത്തിലാണ് ടോലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്.
1: തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് BJP നേതാവ് കെ അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷണം

0: നിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി പി രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി എംഎൽഎമാർ കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements. And we discussed effective implementations of MOUs, which have been recently concluded in the fields of digital transformation, cultural exchange, sports, and digital payments to ensure tangible outcomes on the ground.
0: IPL ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6th സ്ഥാനത്തും ഡൽഹി 7th സ്ഥാനത്തുമാണ്. ICC പുരുഷ T20 റാങ്കിംഗിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1st സ്ഥാനം സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2nd സ്ഥാനത്തും 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടുപിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UAEയിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്വോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജ്ജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിംഗിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഡാ ബക്കാടു ബക്കാ മേ ഗഡാ ബോ ഗഡാ നമ്പി നമ്പി ബിഎ എംബിഎ.

0: വേറെ
1: മറ്റ്
0: വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സിമി, നമുക്ക് ഈ ഡേ മെയ് 5 ഇനിയും പറഞ്ഞു തീരാത്തത് കുറേ ഉണ്ടല്ലേ. നമ്മുടെ ടൈം ലിമിറ്റ് നമ്മളെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്.
1: അതുകൊണ്ട് നമുക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ജസ്റ്റ്
0: ഏതൊക്കെയാണ് നമുക്കൊന്ന്
1: കുറച്ച് പറയാം.
0: എല്ലാം പറയാൻ പറ്റില്ല.
1: ഇന്ന് ഇന്റർനാഷണൽ മിഡ്വൈഫ് ഡേ ആണ്. മിഡ്വൈഫ്,
0: പിന്നെ കാർട്ടൂൺ അല്ലേ?
1: അതെ, കാർട്ടൂൺ, നാഷണൽ
0: കാർട്ടൂണിസ്റ്റ് ഡേ ആണ്.
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണെന്ന് അറിയാമോ?
0: ഏതാ?
1: ടോം ആൻഡ് ജെറി.
0: പിന്നെ ഏത് കാലത്ത് ചോദിച്ചാൽ
1: പിന്നെ
0: ഒരു മാറ്റം ഇല്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ് ബോബനും മോളിയും ടോം ആൻഡ് ജെറിയും. പിന്നെ നാഷണൽ ആസ്ട്രോനോട്ട് ഡേ ആണ്.
1: മ്യൂസിയം ലവേഴ്സ് ഡേ ആണ്. മ്യൂസിയം ലവേഴ്സ്, മ്യൂസിയം ഒക്കെ പോയി കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ. എനിക്കിഷ്ടാട്ടാ,
0: എനിക്കും ഇഷ്ടമാണ്. നാഷണൽ കൺസേർട്ട് ഡേ ആണ്.
1: ഓക്കെ, പിന്നെ നാഷണൽ
0: പോസ്റ്റർ ഡേ ഉണ്ട്.
1: എവിടെ കണ്ടില്ല? ആ, ഫോസ്റ്റർ, നാഷണൽ ഫോസ്റ്റർ കെയർ ഡേ. പിന്നെ നാഷണൽ സൈലൻസ് ദ ഷെയിം ഡേ.
0: പോയം ഓൺ യുവർ പില്ലോ ഡേ.
1: പിന്നെന്താ പിന്നെ പറഞ്ഞത്?
0: പിന്നെ കേട്ടോ, ഒരു ഹിന്ദിയ, സ്ലീപ് അപ്നിയ അവേർനെസ് ഡേ. നോ നോ, ഹിന്ദി അല്ല.
1: അതായത്
0: എന്ന് വിചാരിച്ചു, അല്ല കേട്ടോ.
1: പിന്നെ വേൾഡ് ആസ്മ ഡേ ഉണ്ട്.
0: ഓ, പിന്നെ
1: പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേൾഡ് ഹാൻഡ് ഹൈജീൻ ഡേ.
0: അതെ അതെ.
1: പിന്നെ വേൾഡ് പോർച്ചുഗീസ് ലാംഗ്വേജ് ഡേ.
0: ലാംഗ്വേജ് ഡേ,
1: അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി. ചിലതൊക്കെ എന്താണെന്ന് പോലും സത്യം പറഞ്ഞാൽ
0: അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല.
1: അതൊക്കെ ആ ഒരു കൺട്രിയിലെ മാത്രം സ്പെഷ്യാലിറ്റീസ്.
0: ഇപ്പൊ നമുക്ക് പ്രത്യേകം എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഡേസ് ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്.
1: അപ്പൊ ഇങ്ങനെ പോകുന്നു മെയ് 5 വിശേഷങ്ങളൊക്കെ. ഓക്കെ, സമയം 7:48 ആയിരിക്കുകയാണ്. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.

0: അപ്പോഴേ വിശേഷങ്ങളും കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞിരുന്നിട്ട് സമയം
1: പോയതറിഞ്ഞില്ല.
0: യെസ്, സമയം 7 മണി കഴിഞ്ഞിട്ട് 52-53 മിനിറ്റിലേക്കാവുകയാണ്.
1: അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് പറ്റുള്ളൂ.
0: അതെ, അപ്പൊ ഇനിയും പരിപാടികളെല്ലാം ബാക്ക് ടു ബാക്ക് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈറ്റ മ്യൂസിക്കിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നത് ഞാൻ സിമിയാണ്, കൂടെ
1: ഞാൻ പ്രിയ.
0: സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: News Rainbow.
2: നമസ്കാരം. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്രോ ലാം ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജ്ജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽ ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ICC പുരുഷ T20 റാങ്കിംഗിൽ 275 റേറ്റിംഗ് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ.
1: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോ. ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ ട്യൂൺ ചെയ്ത് കേൾക്കുന്നു കരിയർ കണക്ട് എന്ന പ്രോഗ്രാം. കരിയർ കണക്റ്റിൽ ശ്രോതാക്കളോടൊപ്പം രശ്മിയാണ്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഏറ്റവും മികച്ച ഭാവി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് കരിയർ കണക്റ്റിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ ഭാവി പ്ലാൻ ചെയ്യാൻ പാരൻസിൻ്റെ പ്രഷറോ ഫ്രണ്ട്സിൻ്റെ പ്രഷറോ അതല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സോ അങ്ങനെയൊന്നുമല്ല. മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ താല്പര്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആ പഠനത്തിൽ, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ എന്ത് നിങ്ങൾക്ക് ഉതകും, അത് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ആ വാല്യൂസ് വേണം മുൻകൂട്ടി കണ്ട് കരിയർ പ്ലാൻ ചെയ്യാൻ. ഈ ഒരു ദശാബ്ദത്തോടു കൂടി 70% ജോലികളും ഇല്ലാതെ

യാകും എന്നാണ് കരുതുന്നത്. പുതിയ ജോലികൾ അതിന് പകരം വരുമായിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. കരിയർ കണക്ട് എന്ന പ്രോഗ്രാമുമായി റെയിൻബോ ആർജെ രശ്മിയാണ് ശ്രോതാക്കൾക്കരികെ. പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞവർക്ക് പഠിക്കാനും സ്കോളർഷിപ്പൊക്കെ നേടാനും സഹായിക്കുന്ന കോഴ്സുകളെക്കുറിച്ചാണ് കരിയർ കണക്റ്റിൽ പറയുന്നത്. എടുകൊണ്ടിരിക്കൂ, ട്യൂണിംഗ് മാറ്റാതെ കരിയർ കണക്ട് 107.5 FM റെയിൻബോയിൽ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: National Institute of Electronics and Information Technology, NILIT, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ ഡിപ്ലോമ, ബി ടെക്, എം ടെക്, ബി സി എ, എം സി എ, എം എസ് സി, പി എച്ച് ഡി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിന് കീഴിലുള്ള ഡീംഡ് സർവകലാശാലയാണ് നീലിറ്റ്. നീലിറ്റ് നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. ബി ടെക്കിന് ജോസ കൗൺസിലിംഗ് വഴിയും എം ടെക്കിന് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് വഴിയും പ്രവേശനം നടത്തുന്നുണ്ട്. ഒഴിവുള്ള സീറ്റുകൾ നീലിറ്റ് പ്രവേശന പരീക്ഷ വഴി നികത്തും. https://neelit.ac.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. കോഴിക്കോട് ക്യാമ്പസിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് ആദ്യഘട്ട പ്രവേശനത്തിനായുള്ള പരീക്ഷ June 15 നടത്തുക. May 31 വരെ നമുക്ക് അപേക്ഷിക്കാം. 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗത്തിന് 500 രൂപയാണ് ഫീസ്. നീലിറ്റിന് ആകെ 12 ക്യാമ്പസുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിലാണ് പ്രോഗ്രാമുകൾ ഉള്ളത്. ഓരോ ക്യാമ്പസിനും പ്രവേശനത്തിനായി പ്രത്യേകം നടപടിക്രമങ്ങൾ ഉണ്ട്. അതത് ക്യാമ്പസുകളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ച് നമുക്കിത് മനസ്സിലാക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ കരിയർ കണക്ട്. കരിയർ കണക്റ്റിൽ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് റെയിൻബോ ആർ ജെ രേഷ്മിയാണ്. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇത് 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ.

107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഏവർക്കും സ്വാഗതം. കരിയർ കണക്ട് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളോടൊപ്പം റെയിൻബോ ആർ ജെ രശ്മിയാണ്. കരിയർ കണക്ട് കരിയറുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് കരിയർ കണക്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു. കരിയർ കണക്ടിൽ അടുത്തതായി പറയാൻ പോകുന്നത് കണ്ണൂർ സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളും കേന്ദ്രങ്ങളും നടത്തുന്ന പി ജി പ്രോഗ്രാമുകളിലേക്കും ബി എ LLB പ്രോഗ്രാമുകളിലേക്കും അപേക്ഷ ക്ഷണിച്ച വിവരമാണ്. https://admissions.kannooruniversity.ac.in എന്ന വെബ്സൈറ്റ് വഴി May 24 വരെ അപേക്ഷിക്കാം. 600 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി വർഗ ഭിന്നശേഷി വിഭാഗത്തിന് 300 രൂപയാണ്. അധികമായി അപേക്ഷിക്കുന്ന ഓരോ പ്രോഗ്രാമിനും 200 രൂപ വീതം അടയ്ക്കണം. ഒരാൾക്ക് പരമാവധി 4 പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. ഓൺലൈനായി നടത്തുന്ന പരീക്ഷ വഴിയാണ് MBA ഒഴികെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലേക്കും പ്രവേശനം. MBA പ്രോഗ്രാമുകളിലേക്ക് CAT, KMAT, CMAT സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ഗ്രൂപ്പ് ചർച്ചയും അഭിമുഖവും ഒക്കെ ഉണ്ടാകും. സർവകലാശാലയുടെ മങ്ങാട്ടുപറമ്പ്, പാലയാട്, താവക്കര, പയ്യന്നൂർ, നീലേശ്വരം, മാനന്തവാടി, മഞ്ചേശ്വരം ക്യാമ്പസുകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. അതത് ക്യാമ്പസുകളിലെ പ്രോഗ്രാമുകളും സീറ്റുകളും യോഗ്യതയും മനസ്സിലാക്കാൻ

പ്രിയ ശ്രോതാക്കളെ, ക്ലൈമറ്റോളജി അല്ലെങ്കിൽ കാലാവസ്ഥാ ശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ മഴയും കാറ്റും വെയിലും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് അല്ലെ. അന്തരീക്ഷത്തിലെ ദീർഘകാല മാറ്റങ്ങളെയും താപനില, മഴ, കാറ്റ് തുടങ്ങിയവയുടെയൊക്കെ ശരാശരി സ്ഥിതി വിവരങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് ക്ലൈമറ്റോളജി അല്ലെങ്കിൽ കാലാവസ്ഥാ ശാസ്ത്രം. ഒരു നിശ്ചിത പ്രദേശത്തെ ദീർഘകാലത്തെ അന്തരീക്ഷ സ്ഥിതിയെ കുറിച്ചുള്ള പഠനമാണിത്. ടെമ്പറേച്ചർ, റെയിൻഫോൾ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ്, ഇതിലൊക്കെ മാറ്റങ്ങൾ നമ്മൾ പഠിക്കുന്നു. ആഗോള താപനവും കാർഷിക ആസൂത്രണവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഒക്കെ ക്ലൈമറ്റോളജിയുടെ ബേസിലാണ് ചെയ്യുന്നത്. അതുമായി ബേസ് ചെയ്ത ഒരു കോഴ്സിന്റെ കാര്യമാണ് ഇന്ന് കരിയർ കണക്റ്റിൽ റെയിൻബോ ആർ ജെ രേഷ്മി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാലാവസ്ഥാ ശാസ്ത്രവും ഡേറ്റ അനലിറ്റിക്സും സംബന്ധിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കുഫോസിൽ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് സഹകരണത്തോടെ 5 വർഷ സംയോജിത കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. 25 സീറ്റുകളുണ്ട്. അപേക്ഷകർ ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഇത് 2 വിഷയങ്ങളും സയൻസ് സ്ട്രീമിൽ കുറഞ്ഞത് 55% മാർക്ക് നേടി പ്ലസ് ടു പൂർത്തിയായവരായിരിക്കണം. കുഫോസ് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അഡ്മിഷൻ പോർട്ടൽ എന്ന് പറയുന്നത് HTTP/admission.kufos.ac.in ലാണ്.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: പ്രിയ ശ്രോതാക്കളെ, കരിയർ കണക്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ശബ്ദ സാന്നിധ്യമായി രശ്മിയാണ് ഉള്ളത്. അടുത്തതായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ ഏവിയേഷൻ സർവീസസിൽ PG ഡിപ്ലോമ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച വിവരമാണ് ഷെയർ ചെയ്യാനുള്ളത്. https://academy.caasl.aero എന്ന വെബ്സൈറ്റ് വഴി May 11 വരെയാണ് അപേക്ഷിക്കാവുന്നത്. കുസാറ്റിന്റെ അംഗീകാരമുള്ള പ്രോഗ്രാമുകളാണ് ഇത്. അതിലെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ആണ്. വിമാനത്താവളങ്ങളിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങളിലെ പ്രവർത്തനങ്ങളാണ് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമിൽ പ്രധാനമായി പഠിക്കുക. 50 സീറ്റാണ് ഇതിലുള്ളത്. 300,000 രൂപ ഫീസ് വരും. ഇതിന്റെ ദൈർഘ്യം 1 വർഷമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾ പഠിച്ച് 12 വിജയിച്ചവർക്കും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അത്യാവശ്യമാണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. 18 മുതൽ 27 വരെ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. പുരുഷന്മാർക്ക് കുറഞ്ഞത്

167 സെന്റിമീറ്റർ ഉയരവും 55 കിലോഗ്രാം ഭാരവും വേണം. സ്ത്രീകൾക്ക് 157 സെന്റിമീറ്റർ പൊക്കവും 45 കിലോ ഭാരവും വേണം. നല്ല കാഴ്ച ശക്തിയും ഉണ്ടായിരിക്കണം. അപ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗിലേക്ക് 50 സീറ്റുകളാണുള്ളത്. 3 ലക്ഷം രൂപയാണ് ഫീസ്. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് ഇത്. അടുത്തതായി PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ്, എയർലൈൻ മാനേജ്മെന്റ്, എയർപോർട്ട് മാനേജ്മെന്റ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തുടങ്ങിയവയിൽ എൻട്രി ലെവൽ ജോലികൾ ലഭിക്കാൻ പരിശീലനം നൽകുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിനും 1 വർഷമാണ് ദൈർഘ്യം. 20 തൊട്ട് 26 വരെ പ്രായമുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ഫീസ് 1.77 ലക്ഷം രൂപയാണ്. 60 സീറ്റുകളുണ്ട്. CIASL നടത്തുന്ന പരീക്ഷ, ഗ്രൂപ്പ് ചർച്ച, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. നല്ല കാഴ്ച ശക്തിയും ഉണ്ടായിരിക്കും. എയർപോർട്ട് പാസഞ്ചർ സർവീസ് മാനേജ്മെന്റ്, എയർപോർട്ട് റാമ്പ് സർവീസ് മാനേജ്മെന്റ് എന്നീ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും ഉണ്ട്. 6 മാസം വീതമാണ് ഈ 2 പ്രോഗ്രാമുകളുടെ ദൈർഘ്യം. ഏതെങ്കിലും വിഷയത്തിലെ ബിരുദമാണ് യോഗ്യത. 20 തൊട്ട് 26 വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. 82,600 രൂപയാണ് ഫീസ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന്റെ കാര്യമാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് 1 വർഷത്തെ പ്രോഗ്രാമും, PG ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെന്റ് 1 വർഷത്തെ പ്രോഗ്രാമും, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം 6 മാസത്തെയുമാണ് വിമാനത്താവളത്തിലെ ജോലിക്കായി പഠിക്കാവുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു കരിയർ കണക്ട് 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോ.

റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. യു എയിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും നടപടികൾ സജീവം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ചരിത്ര വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തിരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടെന്ന് വീണ്ടും ആരോപണം. ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനവ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ

0: ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു.
1: ന്യൂസ് റെയിൻബോ. Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
2: Ragam Sangeetam. Ragam Sangeetam.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ കല്യാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീത വർമ്മ.

കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത രാഗപ്പട്ടികയിൽ 65-ാമത്തെ മേളകർത്ത രാഗമാണ് കല്യാണി. കടപ്പയാദി സംഖ്യ

കണക്കാക്കുമ്പോൾ മേജ എന്ന വാക്കുകൂടി ചേർത്ത് മേജ കല്യാണി എന്ന പേരിലും ഈ രാഗം അറിയപ്പെടുന്നു. കല്യാണി രാഗത്തിന്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളുമാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീത വർമ്മ.

മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ.

കർണാടക സംഗീതത്തിലെ മേളകർത്താ രാഗങ്ങളെ 12 ചക്രങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 11-ാമത്തെ ചക്രമായ രുദ്രചക്രത്തിൽ ഉൾപ്പെട്ട രാഗമാണ് കല്യാണി. ദേവതകളുടെ നാഥനായി കരുതുന്ന ശിവന്റെ ചക്രമായ രുദ്രചക്രത്തിൽ പെടുന്ന രാഗമായതുകൊണ്ടാണ് കല്യാണിയെ രാഗങ്ങളുടെ രാജ്ഞി എന്ന് പറയുന്നത് എന്നും ഒരു അഭിപ്രായമുണ്ട്. കല്യാണി രാഗത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

ഷഡ്ജ പഞ്ചമങ്ങൾക്ക് പുറമെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, ചതുശ്രുതി ധൈവതം, കാക്കളി നിഷാദം എന്നിവയാണ് കല്യാണി രാഗത്തിൻ്റെ സ്വരങ്ങൾ. കല്യാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്ത സംഗീത സംവിധായകരായ ദേവരാജൻ, ജോൺസൺ, MS വിശ്വനാഥൻ, ഔസേപ്പച്ചൻ, ദക്ഷിണാമൂർത്തി തുടങ്ങിയവരൊക്കെ ചെയ്ത ഗാനങ്ങൾ നമ്മൾ കേട്ടു. രാഗം സംഗീതത്തിൽ കല്യാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

ഏത് സമയത്തും പാടാൻ അനുയോജ്യമായ രാഗമാണ് കല്യാണി. എങ്കിലും സായാഹ്നവേളകളിൽ പാടുന്നത് കൂടുതൽ ആനന്ദദായകവും സ്വപ്ന സമാനമായ ഒരു അനുഭവത്തെ പ്രദാനം ചെയ്യുന്നതും ഒക്കെയായി കരുതപ്പെടുന്നു. കർണാടക സംഗീത കച്ചേരികളിൽ തുടക്കത്തിൽ തന്നെ ആലപിക്കുന്ന രാഗങ്ങളിൽ ഒന്നാണ് കല്യാണി. സംഗീതാത്മകമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതിൽ കല്യാണി രാഗത്തിൻ്റെ അപാരമായ കഴിവ് തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്.

ഉത്തമവും ശ്രേഷ്ഠവും മംഗളകരവുമായ രാഗമാണ് കല്യാണി. പ്രൗഢഗംഭീര രാഗങ്ങളിൽ ഒന്നായ കല്യാണി രാഗം വിസ്തരിച്ചുള്ള മനോധർമ്മ സഞ്ചാരങ്ങൾക്കും വിപുലമായ ഗാനാലാപന ശൈലിക്കും ഒക്കെ സാധ്യതയുള്ള രാഗമാണ് എന്നതുകൊണ്ട് തന്നെ കർണാടക സംഗീതജ്ഞരുടെ ഒരു ഇഷ്ടരാഗമായി കല്യാണി കരുതപ്പെടുന്നു. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്. സംഗീതാ വർമ്മയോടൊപ്പം

ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ യമൻ എന്നറിയപ്പെടുന്ന കല്യാണി ഭക്തിരസത്തെയും ശൃംഗാരരസത്തെയും പ്രദാനം ചെയ്യുന്ന രാഗമാണ്. ദാമ്പത്യ ബന്ധത്തെ ഒരു ഇഴ ചേർത്ത് നിർത്താനും ഉൾഭയത്തെ, അതായത് മനസ്സിലുണ്ടാകുന്ന അകാരണമായ ഒരു ഭയത്തെ മാറ്റി സന്തോഷത്തിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ ഹൈന്ദവ വിവാഹങ്ങൾക്ക് കല്യാണി രാഗത്തിലുള്ള കൃതികളും ഗാനങ്ങളും ഒക്കെ നാദസ്വര വിദ്വാൻമാർ വായിക്കുക പതിവുണ്ട്. ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളും പുരന്ദരദാസറും മുത്തുസ്വാമി ദീക്ഷിതരും തുടങ്ങി ബാലമുരളികൃഷ്ണൻ വരെ ഒരുപാട് കൃതികൾ കല്യാണി രാഗത്തിൽ രചിച്ചിട്ടുണ്ട്. ദീക്ഷിതർ കൃതിയായിട്ടുള്ള

ഈ കീർത്തനം അതുപോലെ തന്നെ നീതിസാലസൂക്കമ എന്ന കീർത്തനം, പ്രസിദ്ധമായിട്ടുള്ള കീർത്തനങ്ങളുണ്ട് കല്യാണി രാഗത്തിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ രാഗം സംഗീതമാണ്, സംഗീതാവർമ്മയോടൊപ്പം.

കല്യാണി എന്ന രാഗത്തിന്റെ ചുവട് പിടിച്ച് പ്രശസ്ത സംഗീത സംവിധായകരായ ദേവരാജൻ, രവീന്ദ്രൻ, ഇളയരാജ, ഔസേപ്പച്ചൻ, ജോൺസൺ, ബോംബെ രവി, ദക്ഷിണാമൂർത്തി, എം എസ് വിശ്വനാഥൻ, വിദ്യാസാഗർ തുടങ്ങിയവർ സംഗീതം ചെയ്ത ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ നിങ്ങൾ കേട്ടത്. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. കല്യാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തെ ആസ്പദമാക്കിയുള്ള ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ സംഗീതാ വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.